നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 10 ജൂലൈ 26, ഞായറാഴ്ച. ആദ്യമായി സുപ്രഭാതം.

0: തവ സുപ്രഭാതം.
1: നിങ്ങൾ കേട്ടത് സുപ്രഭാതം. അടുത്തതായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഒ എൻ വി കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം പകർന്ന് കെ എസ് ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം.

0: നിങ്ങൾ കേട്ടത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം. അടുത്തതായി സദ്വചനം.
1: ഇന്ന് സദ്വചനം നൽകുന്നത് പാസ്റ്റർ സി പി മോനായി.
2: അശോക ചക്രവർത്തിയെ കുറിച്ച് അറിയാമല്ലോ. ക്രിസ്തുവിന് മുമ്പേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന പ്രബല രാജവംശമായ മൗര്യ വംശത്തിലെ കരുത്തനായ ധീരനും പ്രശസ്തനുമായ ഭരണാധികാരിയുമായിരുന്നു അശോക ചക്രവർത്തി. BC 304 ബീഹാറിലെ പാറ്റ്നായിൽ ജനനം. മൗര്യ സാമ്രാജ്യം സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പൌത്രനായ അശോകൻ ചക്രവർത്തിമാരുടെ ചക്രവർത്തി എന്നാണ് അറിയപ്പെടുന്നത്. ഭാരതത്തിന്റെ ഭൂരിഭാഗവും ഉൾപ്പെട്ട ശക്തവും വിസ്തൃതവുമായ രാജ്യമായിരുന്നു മൗര്യ സാമ്രാജ്യം. അശോകൻ ധാരാളം യുദ്ധങ്ങൾ നടത്തുകയും അനേക രാജ്യങ്ങൾ പിടിച്ചടക്കുകയും ചെയ്തു. ചരിത്ര പ്രശസ്തമായ കലിംഗ് യുദ്ധത്തിലൂടെയാണ് അശോകൻ പ്രശസ്തനായിത്തീർന്നത്. ആ കാലത്തെ മൗര്യ സാമ്രാജ്യത്തിന് തുറമുഖ സൗകര്യമില്ലായിരുന്നു. ഇതൊരു വലിയ പരിമിതമായി അശോകന് തോന്നി. ഒറീസയ്ക്ക് സമീപമുള്ള നാട്ടുരാജ്യവും തുറമുഖ പട്ടണവുമായിരുന്ന കലിംഗ് രാജ്യത്തിന്റെ വികസനത്തിനും കച്ചവട ബന്ധം വിപുലമാക്കാനും അതിന് തുറമുഖം അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ അശോകൻ കലിംഗ് പിടിച്ചടക്കുവാൻ നടത്തിയ യുദ്ധമാണ് കലിംഗ് യുദ്ധം എന്നറിയപ്പെടുന്നത്. യുദ്ധത്തിൽ 100,000 പേർ കൊല്ലപ്പെട്ടു. 150,000 പേർ പരിക്കേറ്റു. 15,000 പേരെ യുദ്ധ തടവുകാരായി പിടിച്ചു. കലിംഗ് പിടിച്ചടക്കിയ മൗര്യ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുകയും കച്ചവട ബന്ധം വിപുലപ്പെടുത്തുകയും സ്വന്തം പ്രശസ്തി വർദ്ധിപ്പിക്കുകയും ചെയ്തുവെങ്കിലും യുദ്ധക്കെടുതികളെക്കുറിച്ചുള്ള ജീവിതനാശത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അശോക ചക്രവർത്തിയുടെ മനസ്സിൽ ദുഃഖവും നിരാശയും തളം കെട്ടിക്കിടക്കാനിടയാക്കി. യുദ്ധം സമാധാനം നഷ്ടപ്പെടുത്തുമെന്നുള്ള തിരിച്ചറിവുണ്ടായ അശോകൻ ശിഷ്ടജീവിതം ചക്രവർത്തിയായിരിക്കുമ്പോൾ തന്നെ സമാധാനത്തിനായി ഉരിഞ്ഞുവെക്കുവാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി അദ്ദേഹം കുറെ ധർമ്മ പ്രമാണങ്ങൾ എഴുതിയുണ്ടാക്കി. ഈ ധർമ്മ പ്രമാണങ്ങൾ വലിയ ശിലകളിൽ കൊത്തി സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചു. ധർമ്മ പ്രമാണങ്ങളിൽ ചിലത് ഇവയാണ്: ദൈവാരാധന, യാഗാർപ്പണം, പൂജ എന്നിവയ്ക്ക് പകരം ഭൃത്യരോട് ദയ കാണിക്കുക, ശിശുക്കൾക്ക് ദാനം നൽകുക, മുതിർന്നവരെ ബഹുമാനിക്കുക, എല്ലാ വിധത്തിലുമുള്ള ആളുകളെ ഒരുപോലെ കാണുക. അശോക ചക്രവർത്തിയിൽ നിന്നും ചില പാഠങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. എന്തെല്ലാം കെട്ടിപ്പൊക്കിയാലും സാമ്പത്തിക സാമ്രാജ്യം എത്രമാത്രം വിസ്തൃതിപ്പെടുത്തിയാലും എന്തൊക്കെ പിടിച്ചടക്കിയാലും ഇതിലൂടെയൊക്കെ എത്രയെത്ര പ്രശസ്തി സമ്പാദിച്ചാലും അതിലൂടെയൊന്നും നമ്മുടെ ജീവിതത്തിൽ അർത്ഥവും ലക്ഷ്യവും കണ്ടെത്താൻ കഴിയുന്നതല്ല. ഉള്ള സമാധാനം കൂടി ഇല്ലാതായി പോവുകയേ ഉള്ളൂ. സമാധാനം നഷ്ടപ്പെടുക എന്നാൽ മനസ്സ് തകരുക എന്നാണ് അർത്ഥം. മനസ്സ് തകർന്നാൽ ജീവിതം തന്നെ തകർന്നു പോയേക്കാം. വളഞ്ഞ വഴിയിലൂടെ അർഹിക്കാത്ത സമ്പത്ത് വാരിക്കൂട്ടി ഭൗതിക സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയാണോ വേണ്ടതോ എന്ന് ആലോചിക്കുക. ഏവർക്കും ശുഭദിനം.
1: നിങ്ങൾ കേട്ടത് സത്വചനം.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: 6:10 ദേവരാഗം, 6:30 സോപാന സംഗീതം, 6:45 ആകാശവാണി വാർത്തകൾ, 6:55 ലോക്കൽ ജോബ്സ്, 7:00 ഗ്രീറ്റിംഗ് കാർഡ്സ്, 8:05 ഇന്നത്തെ പത്രവിശേഷം, 8:15 രാഗലയം, 9:00 സദ്വചനം, 9:45 കൃഷിജാലകം, 11:00 വണ്ടർ വേൾഡ്, 12:30 ആകാശവാണി വാർത്തകൾ, 12:45 ലോക്കൽ ജോബ്സ്, 12:50 ആകാശവാണി വാർത്തകൾ, 1:30 മധുരഗീതങ്ങൾ, 3:30 ഓർമ്മ, 4:00 പോപ്കോൺ, 5:30 സിൽവർ സ്ക്രീൻ, 6:00 ദേവരാഗം, 6:30 ആകാശവാണി വാർത്തകൾ, 6:45 ലോക്കൽ ജോബ്സ്, 7:00 സോങ്സ് ഓൺ ഡിമാൻഡ്, 8:00 ശുഭയാത്ര, 10:00 നിശാഗന്ധി.

വീണ്ടും ഒരു രാമായണ മാസം കൂടി. നന്മയും വിശുദ്ധിയും സമൃദ്ധിയും കൊണ്ടുവരുവാനുള്ള പ്രാർത്ഥനയോടെ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അധ്യാത്മ രാമായണം.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
2: ധർമ്മേന്ദ്രപ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു. പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11. ഇന്ന് 27-ാമത് കാർഗിൽ വിജയ് ദിവസ്. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിൽ IT പഠനം പരിഷ്കരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇന്ത്യ സിംബാബ്വെ 3-മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്രപ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകരിച്ചു. പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രിയാകും. ഉപഭോക്തൃകാര്യം, ഭക്ഷ്യ പൊതുവിതരണം, നവപുനരുപയോഗ ഊർജ്ജം എന്നീ വകുപ്പുകളുടെ മന്ത്രിയാണ് അദ്ദേഹം. ഇതിനു പുറമെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അധിക ചുമതല നൽകിയത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉത്തരവാദിത്തമേറ്റെടുത്ത് ധർമ്മേന്ദ്രപ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജന്തർമന്ദറിൽ CJP നേതൃത്വത്തിൽ നടത്തിവന്ന സമരം ഇന്നലെ അവസാനിച്ചു. 2026 പൊതുപരീക്ഷ അന്യായ മാർഗ്ഗങ്ങൾ തടയൽ ഭേദഗതി ബിൽ ഗവൺമെന്റ് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗാണ് ബിൽ അവതരിപ്പിക്കുക. 2024 നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കാനും അതിവേഗ കോടതികൾ സ്ഥാപിക്കാനും കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11 ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 136-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലും മൻ കി ബാത് കേൾക്കാം. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുക്കുന്ന യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതിനിധീകരിച്ച 400-ലധികം യുവാക്കളുമായാണ് പ്രധാനമന്ത്രി സംവദിക്കുക. 300,000-ലധികം യുവാക്കളുടെ പങ്കാളിത്തത്തോടെ രാജ്യവ്യാപകമായി നടത്തിയ ഓൺലൈൻ ക്വിസ് മത്സരത്തിലൂടെയാണ് യുവാക്കളെ തെരഞ്ഞെടുത്തത്. ഇന്ന് 27-ാമത് കാർഗിൽ വിജയ് ദിവസ്. 1999 കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ ധീരതയെയും പരമത്യാഗത്തെയും ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും July 26 കാർഗിൽ വിജയ് ദിവസമായി ആചരിക്കുന്നത്. ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ ഇന്നത്തെ പ്രധാന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. വീരമൃത്യു വരിച്ച സൈനികരുടെ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് ധീരയോദ്ധാക്കൾക്ക് അദ്ദേഹം ആദരാഞ്ജലി അർപ്പിക്കും. പുരാതന ബൌദ്ധ തീർത്ഥാടന കേന്ദ്രമായ സാരാനാഥ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ബുസാനിൽ 48-ാമത് ലോക പൈതൃക സമിതി യോഗത്തിലാണ് പ്രഖ്യാപനം ഉണ്ടായത്. ഇതോടെ ഇന്ത്യയിലെ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ എണ്ണം 45 ഉയർന്നു. ഉത്തർപ്രദേശിലെ വാരാണസിക്ക് സമീപത്തെ സാരാനാഥ് ബുദ്ധമതത്തിലെ 4 തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടേതുൾപ്പെടെ ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ വകുപ്പ് മേധാവികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. PSC വഴിയോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയോ മാത്രമേ നിയമനം നടത്താവൂ എന്നും ദിവസവേതനക്കാരെ നിയമിക്കില്ലെന്നും മന്ത്രി അറിയിച്ചു. നിയമനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുമെന്നും മുരളീധരൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് സീനിയർ റെസിഡന്റ് ഡോക്ടർമാരുടെ 500 തസ്തിക സൃഷ്ടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും രോഗികൾക്ക് ഇൻഷുറൻസ് സേവനം ഉറപ്പാക്കാൻ നടപടിയെടുക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. പാലിയേറ്റീവ് കെയറിനായി പ്രത്യേക വകുപ്പ് ആരംഭിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. നിർമ്മിത ബുദ്ധി സാങ്കേതിക മേഖലയിൽ കാലാനുസൃതമായി വരുത്തുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പൊതുവിദ്യാലയങ്ങളിൽ IT പഠനവും പരിഷ്കരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. കയറ്റ് മുഖേന നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ സംസ്ഥാനതല പദ്ധതിയും പ്രൈമറി സ്കൂൾ പ്രഥമാധ്യാപകരുടെ ശില്പശാലയും കൊല്ലത്ത് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതികളിൽ ആദ്യ ലക്ഷ്യത്തിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് നേട്ടം കൈവരിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. 500,000 മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകാനാണ് ലക്ഷ്യമിട്ടതെങ്കിലും 73,024 അപേക്ഷകൾ അംഗീകരിച്ചതായി മന്ത്രി അറിയിച്ചു. 76,338 അപേക്ഷകളാണ് ലഭിച്ചത്. പുതിയ മുൻഗണനാ കാർഡുകാർക്ക് അടുത്ത മാസം മുതൽ സൌജന്യ റേഷൻ നൽകുമെന്നും പദ്ധതി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീതി പരത്തുന്ന KM1 എന്ന മോഴയാനയെ മയക്കുവെടിവെച്ച് പിടികൂടുന്നതിന് ഗവൺമെന്റ് ഉത്തരവിട്ടതായി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് ആനയെ മാറ്റും. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: 2008 മുതൽ ആറളം മേഖലയിലേക്ക് ഇറങ്ങുന്ന ആനക്കൂട്ടത്തിലെ ഏറ്റവും വലിയ മോഴയാനയാണ് KM1. വനാതിർത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള വിവിധ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്താണ് KM1 ജനവാസ മേഖലയിലേക്ക് കടക്കുന്നതെന്നും പ്രകോപനങ്ങളൊന്നുമില്ലാതെ വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും വ്യാപക നാശം വരുത്തുന്നതും വാഹനങ്ങളെ ആക്രമിക്കുന്നതും ആനയുടെ പതിവ് സ്വഭാവമായി മാറിയിട്ടുണ്ടെന്നും വനം വകുപ്പിന്റെ റിപ്പോർട്ടിലുണ്ട്. കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചായിരിക്കും ദൌത്യം നടപ്പാക്കുക. ആനയ്ക്ക് അമിത സമ്മർദ്ദമുണ്ടാകും ാത്ത വിധം റേഡിയോ കോളർ ഘടിപ്പിച്ച് തുടർ നിരീക്ഷണവും ഉറപ്പാക്കും. നോർത്തേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ദൌത്യത്തിന് മേൽനോട്ടം വഹിക്കും. ഏകോപനവും തുടർ നടപടികളും കണ്ണൂർ DFO നിർവഹിക്കും.
2: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് നാളെ വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലും പശ്ചിമബംഗാൾ വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ പയ്യന്നൂരിൽ 21-ാമത് തുരീയം സംഗീതോത്സവം ഇന്ന് സമാപിക്കും. പഞ്ചരത്ന കീർത്താലാപനത്തോടെയാണ് സമാപനം. വൈകിട്ട് ഹിന്ദുസ്ഥാന ജുഗൽബന്ദി അരങ്ങേറും. തുടർന്ന് സമാപന പരിപാടിയിൽ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൌരസ്യ മുഖ്യാതിഥിയാകും. ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. ഹരാരയിൽ 90 റൺസിനാണ് ഇന്ത്യ സിംബാബ്വെയെ പരാജയപ്പെടുത്തിയത്. ജയത്തോടെ 2-0 ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. കാഞ്ഞങ്ങാട് മഞ്ഞം പൊതിക്കുന്ന ടൂറിസം പദ്ധതി നവംബറിൽ വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുമെന്ന് കാസർകോട് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. മഞ്ഞം പൊതിക്കുന്ന സന്ദർശിച്ച കലക്ടർ ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
4: ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ആംഫി തിയേറ്റർ, റെസ്റ്റോറന്റ്, കഫ്റ്റീരിയ, പാർക്കിംഗ്, ലൈറ്റ് സംവിധാനം, ശുചിമുറികൾ എന്നിവ ഉടൻ പൂർത്തിയാക്കും. 3,60,00,000 രൂപയുടേതാണ് പദ്ധതി. പദ്ധതി പ്രദേശത്തിന് സമീപത്തുള്ള 50 സെന്റ് റവന്യൂ ഭൂമി തുടർ വികസനത്തിന് വിട്ടുകൊടുക്കുന്നതിനുള്ള പ്രപ്പോസൽ സമർപ്പിക്കുന്നതിനും കലക്ടർ നിർദ്ദേശം നൽകി. കുട്ടികളുടെ പാർക്കും ഇതിനോടൊപ്പം സ്ഥാപിക്കും. വാഹന നിരീക്ഷണത്തിന് കൂടി സൌകര്യപ്രദമായ വിശാലമായ ടൂറിസം കേന്ദ്രമായി ഇവിടെ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. സമീപത്തുള്ള ചെറിയ ഗുഹയെ കേവ് കഫ്റ്റീരിയായി വികസിപ്പിക്കാനും കലക്ടർ നിർദ്ദേശം നൽകി. കാഞ്ഞങ്ങാട് മാവുങ്കാൽ ആനന്ദാശ്രമത്തിന് സമീപത്തുള്ള കുന്നിനുമുകളിലാണ് ടൂറിസം കേന്ദ്രം യാഥാർത്ഥ്യമാവുന്നത്. മഞ്ഞമ്പതിക്കുന്നിൽ നിന്ന് നോക്കിയാൽ ഒരു വശത്ത് റാണിപുരവും മറുവശത്ത് അറബിക്കടലും വീക്ഷിക്കാനാവുമെന്ന സവിശേഷതയും ഇവിടെയുണ്ട്.
2: നീലേശ്വരത്തെ സാംസ്കാരിക പൈതൃക നഗരമായി പ്രഖ്യാപിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആവശ്യപ്പെട്ടു. ഗ്രാമത്തിന്റെ തനിമയും നഗരത്തുടിപ്പിന്റെ പുതുമയും നീലേശ്വരത്തിന്റെ ചരിത്ര സാംസ്കാരിക പാരമ്പര്യവും കണക്കിലെടുത്ത് നഗരത്തെ ജില്ലയുടെ സാംസ്കാരിക പൈതൃക നഗരമായി പ്രഖ്യാപിക്കണമെന്ന് MP നിർദ്ദേശിച്ചു. കോഴിക്കോട് ജില്ലയിലെ വികസന പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ജില്ലാ വികസന സമിതി യോഗത്തിൽ MLA ആവശ്യപ്പെട്ടു. പ്രവൃത്തികൾ പലതും സാങ്കേതിക കുരുക്കുകളിൽപ്പെട്ട് വൈകുകയാണെന്നും പരിഹരിക്കാൻ നടപടി വേണമെന്നും ആവശ്യമുയർന്നു. യോഗത്തിൽ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി അധ്യക്ഷയായി. രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി കോഴിക്കോട് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഗ്രാമീണ ടൂറിസം സെമിനാർ സംഘടിപ്പിക്കും. മറ്റന്നാൾ രാവിലെ രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ സെമിനാർ CK കാസിം MLA ഉദ്ഘാടനം ചെയ്യും. ഉത്തരവാദിത്ത ടൂറിസം, അഡ്വഞ്ചർ ടൂറിസം സാധ്യതകൾ, ഹോംസ്റ്റേ ഫാം ടൂറിസം സാധ്യതകൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ ഉണ്ടാകും. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തും സമീക്ഷ ഓമശ്ശേരിയും ചേർന്ന് സംഘടിപ്പിച്ച മഡ് ഫുട്ബോൾ മത്സരവും മീൻപിടുത്തവും ആവേശമായി. സമാപന സമ്മേളനം CK കാസിം MLA ഉദ്ഘാടനം ചെയ്തു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ഖാദി ഷോറൂമുകളിൽ ഓണം വിൽപ്പനയുടെ ഭാഗമായി വസ്ത്രങ്ങൾക്ക് 30% റിബേറ്റ് ലഭിക്കും. ജൂലൈ 23 മുതൽ ആഗസ്റ്റ് 25 വരെയാണ് റിബേറ്റ്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു. പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11:00. ഇന്ന് 27-ാമത് കാർഗിൽ വിജയ് ദിവസ്. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിൽ IT പഠനം പരിഷ്കരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കുഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: റേഡിയോ മെക്ഫസ് 90.4 ടൈം ചെക്ക്.
2: 7 o'clock.

0: അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
2: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
1: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
6: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ENT രോഗനിർണയ ക്യാമ്പ്. ഈ ക്യാമ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന മികച്ച സേവനങ്ങൾ, OP കൺസൾട്ടേഷൻ പൂർണ്ണമായും സൗജന്യം, റേഡിയോളജി ലബോറട്ടറി പരിശോധനകൾക്ക് പ്രത്യേക ഇളവുകൾ, കൂടാതെ ശസ്ത്രക്രിയയോ തുടർ ചികിത്സയോ ആവശ്യമുള്ളവർക്ക് കുറഞ്ഞ നിരക്കിൽ ജനറൽ വാർഡിൽ മികച്ച പരിചരണം, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും അത്യാധുനിക സാങ്കേതിക വിദ്യയും ഇനി പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ. ഈ സുവർണ അവസരം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മാത്രം. ബുക്കിംഗിനായി 0469270020 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല. 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽ പടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി പ്ലെയിനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽ പടി തുകലശ്ശേരി.

0: ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. രാവിലെ തന്നെ എല്ലാവർക്കും നല്ല സന്തോഷമുള്ള, സമാധാനമുള്ള, ഹാപ്പി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കാൻ പറ്റുന്ന ഒരു ദിവസമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടെയുള്ളത് ദീപയാണ്. അപ്പൊ സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ ഇന്നത്തെ എന്തെങ്കിലുമൊക്കെ വിഷസ് അല്ലെങ്കിൽ രാവിലെ തന്നെ നല്ലൊരു ദിവസം ആശംസിക്കാം, നല്ല നല്ല പോസിറ്റീവ് ചിന്തകൾ ഇതൊക്കെ ഷെയർ ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 0469273033 0469273033 വാട്സ്ആപ്പ് നമ്പർ 9495730333 9495730333 അപ്പൊ ഇന്നത്തെ കുറച്ച് ദിവസം ഇന്നത്തെ ദിവസത്തിന്റെ കുറച്ച് പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്ക് തുടങ്ങാം. ഇന്ന് ജൂലൈ 26 ആണ്. അപ്പൊ ഇന്നത്തെ പ്രധാനപ്പെട്ടത് നമ്മൾ ന്യൂസിൽ കേട്ടു, കാർഗിൽ വിജയ് ദിവസ്. 1999 കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സായുധ സേന നേടിയ വിജയത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു ദിവസം. കാർഗിൽ വിജയ് ദിവസാണ് ഇന്ന്. അതുപോലെ മാലദ്വീപ് സ്വാതന്ത്ര്യ ദിനം, അതായത് 1965 ജൂലൈ 26 നമ്മുടെ മാലദ്വീപ് ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയത്. രണ്ടാമത്തെ പ്രത്യേകതയാണ് അത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈബീരിയ സ്വാതന്ത്ര്യം നേടിയതും ഈ ഒരു ദിവസമായിരുന്നു. 1847 ജൂലൈ 26 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. പിന്നെ മറ്റൊരു പ്രത്യേകത, അന്താരാഷ്ട്ര മാംഗ്രൂവ് ദിനമാണ്. അതായത് ഈ കണ്ടൽക്കാടൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഈ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായിട്ട് യുനെസ്കോ ആചരിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ അന്താരാഷ്ട്ര മാംഗ്രൂവ് ദിനം എന്ന് പറയുന്നത്. അതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ മയ്യഴി വിമോചന സമരം. ഈ ദിവസം മാഹിയിൽ, അതായത് മയ്യഴിയിലെ ഫ്രഞ്ച് ഭരണത്തിനെതിരെ പോരാടിയ ജനകീയ നേതാവ് എ.കെ. കുമാരൻ ഓർമ്മിക്കപ്പെടുന്ന, അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ്. പിന്നെ കുറച്ച് ചരിത്ര പുരുഷന്മാരുടെ ബർത്ത്ഡേസും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നതാണ് കാർഗിൽ വിജയ് ദിവസം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ മെയിൻ പ്രത്യേകത. അപ്പൊ എന്തായാലും ഇനി നമുക്ക് നിങ്ങളുടെ ഓരോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ സന്തോഷമാണ് എന്നുള്ളത് എന്നൊക്കെ നമുക്ക് അറിയാം. എന്തായാലും നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ടായിരുന്നെന്ന് നോക്കാം. ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഓയേ, ഗുഡ് മോർണിംഗ് അനിലേട്ടാ. എന്താണ് അനിലേട്ടാ, രാവിലെ ചായയൊക്കെ കുടിച്ചോ?
1: കോഫി.
0: കോഫിയൊക്കെ കുടിച്ചു. അപ്പൊ ശരി, ഇന്ന് സൺഡേ ആണല്ലോ, അപ്പൊ ഇന്ന് പോണ്ടായിരിക്കും അല്ലേ? നമ്പലവാസിയാവുകയാണ്. ശരി, ഇന്നത്തെ വിഷസ് ആർക്കാ? സവാരി ഗിരിഗിരി. ഓ ശരി, ഓക്കെ.
1: ഹാപ്പി ബർത്ത്ഡേ. അതുപോലെ തന്നെ കാർഗിൽ വിജയ ദിനം.
0: അതെ,
1: എല്ലാ നമ്മുടെ പ്രിയപ്പെട്ട പട്ടാളക്കാർക്കും. എന്റെ ഒരു ഫ്രണ്ട് ചേട്ടൻ പട്ടാളത്തിലും പട്ടത്തിലും, ചേട്ടൻ വന്നിട്ടുണ്ട് നാട്ടിൽ, നാളെ തിരിച്ചു
0: പോകും. ഒരു ആശംസ കൊടുക്കല്ലേ?
1: സജീവേട്ടനും പ്രിയപ്പെട്ട എല്ലാ മിലിറ്ററി ജോലി ചെയ്യുന്ന കൂട്ടുകാർക്കും ആത്മാർക്കെല്ലാം. പിന്നെ ഇന്ന് പ്രത്യേക ദിനമുള്ള ദിവസം എല്ലാ ആശംസ. പിന്നെ നമ്മുടെ ഗംഗ ശേഖരനില്ല, മറ്റേ വയലിൻ, അപ്പം ആ മോളുടെ ബർത്ത്ഡേ.
0: ഓക്കെ ഓക്കെ അനിലേട്ട, അപ്പൊ എല്ലാവർക്കും ഈ പറഞ്ഞ എല്ലാവർക്കും ബർത്ത്ഡേ വിഷസ് അറിയിച്ചിട്ടുണ്ട് അനിലേട്ട്. നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. അപ്പൊ വേഗം അമ്പലത്തിലൊക്കെ
1: പോയിട്ടുണ്ട്.
0: ഓ ശരി ശരി, ഓക്കെ. ആ ശരി, അപ്പൊ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നല്ലൊരു ദിവസം ആയിരിക്കട്ടെ അനിലേട്ടാ. ഓക്കെ ബൈ. അപ്പൊ നമ്മുടെ അനിലേട്ടനാണ് അപ്പൊ പറഞ്ഞ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച പല പ്ലാനിങ് നമ്മുടെ മനസ്സിലുണ്ടാവല്ലോ, നമുക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, അവിടെ പോകണം, എവിടെ പോകണം, അങ്ങനെ ഒരു 100 കൂട്ടം പ്ലാനിങ് ആയിട്ടാണ് ഒരു സൺഡേ നമ്മൾ വരവേൽക്കുന്നത്. എന്നാൽ ആ പ്ലാനിങ് ഫുള്ള് നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും പാളിപ്പോവാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ രാവിലെ തന്നെ പല കാര്യത്തിനും ലേറ്റ് ആയിരിക്കും. കാരണം ഇന്ന് ഞായറാഴ്ചയാണല്ലോ, പതുക്കെ മതിയല്ലോ, ഇനി നമുക്ക് അങ്ങോട്ട് പോകാമല്ലോ, ഇങ്ങോട്ട് പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാ കാര്യവും നമ്മൾ കുറച്ച് മന്ദഗതിയിലാക്കും. സ്വാഭാവികമായിട്ട് ഒരു അവധി വരുമ്പോൾ എല്ലാവരും അങ്ങനെയാണ്. അപ്പൊ നമ്മളുടെ ഓരോ കാര്യങ്ങളും ഈ താളം തെറ്റിപ്പോവല്ലേ. നമ്മൾ ക്രമത്തിൽ ഇങ്ങനെ നമ്മൾ തിങ്കൾ ടു വെള്ളി അല്ലെങ്കിൽ ശനി വരെ നമ്മൾ ചെയ്തുകൊണ്ട് വന്നിരുന്നതിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള അവധി ദിവസങ്ങളാണ്. പൊതുവെ നമ്മളെ മടിയന്മാരും മടിച്ചുകളും ആക്കുന്നത് ഈ അവധി ദിവസമാണ്. ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുന്നത് മുതൽ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ലേറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഇന്നത്തെ ദിവസം എന്തൊക്കെ സ്പെഷ്യൽ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ അതൊക്കെ ചെയ്യുക. കാരണം ഒരു അവധി വരുമ്പോഴേക്കും അത് മാക്സിമം സന്തോഷിക്കുക. പിന്നെ ചിലർ വിചാരിക്കുക എവിടെ പോകാനാണ്, വീട്ടിലിരിക്കാറില്ലല്ലോ, അപ്പൊ ഇന്നത്തെ ദിവസം വീട്ടിലിരുന്നൊന്ന് സമാധാനമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവും. അപ്പൊ അങ്ങനെ സമാധാനമായിട്ടിരിക്കുക. അപ്പൊ സമാധാനവും സന്തോഷവും കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പറയാ, കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽ പടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി പ്ലെയിനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽ പടി തുകലശ്ശേരി.
5: ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: திருவல்ல முத்து ஏட்டுமானூர்
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് തിരികെ എത്തുമ്പോൾ നെക്സ്റ്റ് കോളറിന്റെ ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: യെസ്, ഇതാരാണ്? സഹസ്രകുട്ടി. സഹസ്രകുട്ടിയൊക്കെ കൊറേ ആയല്ലോ വിളിച്ചിട്ട്. എവിടെ പോയിരിക്കുക?
1: രാവിലെ
0: സ്കൂളിൽ. അത് ശരി. അപ്പൊ മൊത്തത്തില് ബിസി ആണല്ലേ. ഇപ്പൊ എത്രാം ക്ലാസ്സിലാ? 9-ൽ. 9-ൽ എത്തി. അപ്പൊ പിന്നെ കുറച്ചും കൂടി ബിസി ആയിരിക്കും. സാന്ദ്രകുട്ടി എന്തു
1: ചെയ്യും?
0: ശരി. അപ്പൊ ഇന്ന് ആർക്കാ വിശ്വസ് പറയാനുള്ളത്?
1: അനിയന്റെ
0: അനിയത്തിന്റെ പേരെന്താ?
1: ധ്യാനും
0: പിന്നെ സാന്ദ്രയ്ക്കും. ഓ ശരി. അപ്പൊ എന്താണ് സ്പെഷ്യൽ ആയിട്ട്? ചുമ്മാ വിഷയാണോ അവരുടെ ബർത്ത്ഡേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചുമ്മാ വിഷയ. അപ്പൊ
1: എന്തായാലും
0: എല്ലാവർക്കും അനിലങ്കിളിന് സ്പെഷ്യൽ ആയിട്ടും പിന്നെ സാന്ദ്രക്കുട്ടിക്കും പിന്നെ എന്താ അനിയന്റെ പേര് പറഞ്ഞ ധ്യാനോ? ആ ധ്യാൻ മോനും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ സഹസ്രക്കുട്ടിക്കും. ഓക്കെ, ബൈ. അടുത്ത് നമുക്കൊരു മെസ്സേജിലേക്ക് പോകാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് നാരായണൻ ചേട്ടനാണ്. കരയാൻ എനിക്ക് സൗകര്യമില്ല. കരിഞ്ഞു ചാരമായി പോയെന്ന് അവർ വിധിയെഴുതിയ എന്റെ സ്വപ്നങ്ങളെ ഒന്നുപോലും കൈവിടാതെ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. തനിച്ചാക്കി ഇരുട്ടിലേക്ക് തള്ളിയവരോട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. മരിച്ചു ജീവിക്കാനല്ല, തോൽക്കാൻ മനസ്സില്ലാത്ത ആത്മാവുമായി മുൻപത്തേക്കാൾ കരുത്തോടെ ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ച് കാണിക്കും എന്നുള്ളതാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതിനു മുൻപ് ഒരു കുറച്ച് ഒന്ന് രണ്ട് വരിയും കൂടെ ഉണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ മെസ്സേജ് വരുന്ന സമയത്ത് നമ്മളത് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കിയാൽ ആദ്യത്തെ എന്നെ ചവിട്ടി മെതിച്ചവർക്ക് മുൻപിൽ നെഞ്ചു പൊട്ടി കരയാൻ എനിക്ക് സൗകര്യമില്ല എന്നും കൂടി ഒരു വാക്കുണ്ട്. പക്ഷെ നമ്മൾ വാട്സപ്പിൽ ഇങ്ങനെ വരുമ്പോൾ അത് ഓപ്പൺ ആക്കിയാൽ മാത്രമേ ഫുള്ളായിട്ട് വരുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയേ ഉള്ളൂ. എന്തായാലും നാരായണൻ ചേട്ടന് നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് രാജപ്പൻ ചേട്ടൻ്റെതാണ്. കുറവുകൾ ഉള്ളവരാണ് മനുഷ്യരൊക്കെ. കുറവുള്ളിടത്ത് നോക്കുമ്പോൾ കുറവേ കാണൂ, നിറവുള്ളിടത്ത് നോക്കുമ്പോൾ നിറവും. നാം ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് ചുറ്റുമുള്ളവരെയും പോസിറ്റീവ് ആക്കും. ഹാവ് എ ഗുഡ് ലൈഫ്. രാജപ്പൻ, പാലപ്ര. രാജപ്പൻ ചേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ഞാൻ എപ്പോഴും പറയാറില്ല, നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൂടെയുള്ളവരും നമ്മുടെ ചുറ്റുമുള്ളവരും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. മറിച്ച് നമുക്ക് എന്തെങ്കിലും, അതിപ്പോൾ നമ്മളുടെ വീട്ടിലാണെങ്കിലും ഒരു കുറച്ച് അംഗങ്ങളുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ ആ വീടിനെ മൊത്തത്തിൽ ബാധിക്കുകയല്ലേ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്തോഷം വന്നാലും അതുപോലെ തന്നെ മൊത്തത്തിൽ എല്ലാവർക്കും സന്തോഷമായിരിക്കും. അപ്പോൾ അതെപ്പോഴും അങ്ങനെയാണ്. ആരെങ്കിലും ഒരാളൊരു നെഗറ്റീവ് സംസാരിച്ചു കഴിഞ്ഞാൽ കൂടെയുള്ളവർക്ക് ഇനി എത്ര പോസിറ്റീവ് ആകാൻ നമ്മൾ ശ്രമിച്ചാലും നമുക്ക് ആവാൻ പറ്റില്ല. നമ്മൾ പെട്ടെന്ന് നെഗറ്റീവിലേക്ക് പോകും. മറിച്ച് ഒരു കൂട്ടത്തിലിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ് മാത്രമാണ് പറയുന്നതെങ്കിൽ കൂടെയുള്ളവർ ചിലപ്പോൾ വളരെ വിഷമത്തിലോ അവർ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിലാണെങ്കിൽ പോലും ഒരാൾ മതി, ആ ഒറ്റ ഒരു വ്യക്തി മാത്രം മതി നമ്മൾ നെഗറ്റീവായിട്ടിരിക്കുന്നവരെ പെട്ടെന്ന് പോസിറ്റീവിലേക്ക് തള്ളിയിടാൻ വേണ്ടിയിട്ട്. തിരിച്ചും അങ്ങനെ തന്നെ, ഒരൊറ്റ വ്യക്തി മതി ബാക്കി പോസിറ്റീവായിരിക്കുന്ന എല്ലാവരെയും നെഗറ്റീവിലേക്കും തള്ളിയിടാൻ. അപ്പം അത് എപ്പോഴും നമ്മൾ നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും സന്തോഷത്തോടെ സമാധാനത്തോടെ സംസാരിക്കുക. ഇപ്പൊ പ്രശ്നമില്ലാത്തവരാരുമില്ലല്ലേ. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും ഓരോരോ പ്രശ്നങ്ങളായിട്ടാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. വർക്ക് പ്രഷർ ഉണ്ടാവും, പിന്നെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാവും, കുട്ടികളുടെ പ്രശ്നങ്ങളുണ്ടാവും, നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അതിനെയൊക്കെ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് എന്ത് വരുന്നത് എന്തെങ്കിലും വരും. നമ്മളിനി അത് പ്രശ്നമായിട്ട് വരുമോ അല്ലെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാൽ വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ എങ്ങും പോവില്ല, അത് നേരെ നമുക്ക് തന്നെ വരും. അപ്പൊ വരുമെന്നറിയാവുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല അല്ലേ. ചിലർ കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതിലും പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. നമുക്ക് തിരിച്ചൊരിക്കലും ബാക്കിലേക്ക് പോയിട്ട് അവിടെ ഒന്ന് മാറ്റിപ്പിടിക്കാനോ അല്ലെങ്കിൽ അവിടെ ഒരു മാറ്റം വരുത്താനോ നമുക്ക് പറ്റില്ല. അതും കഴിഞ്ഞുപോയി. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ചില കൂട്ടത്തിലിരുന്ന് കഴിഞ്ഞാൽ ചില ആൾക്കാരിങ്ങനെ പറയും, അത് അങ്ങനെ സംഭവിച്ചു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അത് വിട്, അത് കഴിഞ്ഞു, ഇനി നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേൾക്കാം. അപ്പോൾ അത് വിടുക. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ഒരു പ്രസന്റിൽ അങ്ങ് ജീവിച്ചു പോകുക, അതേ നമുക്കിപ്പോൾ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ടിരിക്കുക എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ ഗ്രീറ്റിംഗ് കാർഡ്സിൽ അങ്ങനെ പോസിറ്റീവ് മെസ്സേജ് കൈമാറണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ 0469273033 എന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495730333 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജസ് ആയിട്ടും അറിയിക്കാം. സ്റ്റേ ട്യൂൺ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കാറും ബസ്സും ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
5: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.

0: ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിരില്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തിൽ പടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപടികളാക്കുവാനും ഭംഗിയായി ക്ലീനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തിൽ പടി തുകലശ്ശേരി.

0: ആശംസകളും പാട്ടുകളുമായിട്ട് നമ്മൾ വീണ്ടും ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് തിരികെ എത്തുമ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആയിട്ടുണ്ട്. വിളിക്കേണ്ട നമ്പർ 0469 273 0333. നെക്സ്റ്റ് കോളർ, ഹലോ.
1: ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം.
0: രാജപ്പൻ ചേട്ടാ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. രാവിലെ നല്ലൊരു ചെറിയ മഴയൊക്കെ പെയ്തു.
0: അത് ശരി, ഇവിടെ മഴയൊന്നും പെയ്തില്ല കേട്ടോ. ഇവിടെ വെയിലൊക്കെ ഉദിച്ച് ഇങ്ങനെ നിക്കുന്നുണ്ട്.
1: ഇവിടെ ഇപ്പോഴും മൂടി നിൽക്കുക. മഴ കഴിഞ്ഞിട്ടും
0: പറഞ്ഞു വിട്ടേരെ, കാരണം എനിക്കൊരു ആഗ്രഹം മഴ പെയ്യണം എന്നുള്ളത്. 2 ദിവസമായി മഴ കണ്ടിട്ട്. അപ്പൊ ഇന്നത്തെ വിഷസ് ആർക്കെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച്?
1: പ്രത്യേകിച്ച് വിശ്വസില്ല. നമ്മുടെ ശ്രോതാക്കൾ പല പല വിശേഷങ്ങളുള്ളവരുണ്ടാവും, ഒരു ഗർസിലെ ഉള്ളവരുണ്ടാകും, വെഡിങ് ആനിവേഴ്സറി ഉള്ളവരുണ്ടാകും, പിന്നെ മറ്റാവട്ടങ്ങളുണ്ട്. അവർക്കെല്ലാം നല്ലൊരു വിശ്വസ് അറിയിക്കുന്നു. പിന്നെ റേഡിയോ കൂട്ടുകാർക്കെല്ലാം നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
0: ഓക്കെ, താങ്ക് യു രാജപ്പൻ ചേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ കേട്ടോ. ഓക്കെ ബൈ. അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ പാർവതിയാണ്. പറയാതെ കേൾക്കാനും കേൾക്കാതെ മനസ്സിലാക്കാനും കഴിയുന്ന ചില നല്ല മനുഷ്യരുണ്ട്. ഒരു പക്ഷേ അവരൊക്കെ തന്നെയാകും ഒത്തിരി ദൂരെ നിന്നും നമ്മളെ ഒത്തിരിയേറെ അടുത്തറിഞ്ഞവർ. ഒത്തിരിയേറെ ഇഷ്ടത്തോടെ ഇന്നും പതിവ് പോലെ പറയുന്നു, ഗുഡ് മോർണിംഗ്. ഹായ് ചേച്ചി, തുകലശ്ശേരിയിൽ നിന്ന് പാർവതി. FM കേൾക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു, പിന്നെ ചേച്ചിക്കും നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ പാർവതി, പാർവതിക്കും ആൻഡ് ഫാമിലി എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ കോടഞ്ചേരി ലില്ലിക്കുട്ടി ചേച്ചിയാണ്. ഒന്നല്ല, നല്ലൊരു പിക്ചർ മെസ്സേജ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ട്. ലില്ലിക്കുട്ടി ചേച്ചി, വെരി വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ.
2: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ.
0: യെസ്, പറഞ്ഞാട്ടെ.
2: ഞാൻ ലീല പൊടിയാടി.
0: ലീല ചേച്ചി, എന്താണ് രാവിലെ വിശേഷം?
2: അതിന് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല.
0: ചുമ്മാ ഒന്ന് വിളിച്ചേക്കാന്ന് വിചാരിച്ചല്ലേ. അതെ, അപ്പൊ അതിന്റെ ഇടയ്ക്ക് ലീല ചേച്ചിയുടെ ഒരു ശബ്ദം കൂടി വരുമ്പോഴേക്കും ഒരു സുഖം, അത്രേ ഉള്ളൂ. ചായ ഒക്കെ കുടിച്ചോ രാവിലെ?
2: 2 ദിവസം മുന്നേ വിളിച്ചിട്ട് കിട്ടിയില്ല.
0: ഓ, ഇന്ന് കിട്ടിയല്ലോ, പിന്നെന്താണ്?
2: ഇപ്പൊ കിട്ടി.
0: ശരി, അപ്പൊ എന്തായാലും പറഞ്ഞോളൂ, ഇന്ന് എന്താണ് എല്ലാവരോടും പറയാനുള്ളത്?
2: ഇന്ന് നല്ല വെളുപ്പിന് നല്ലൊരു മഴ ഉണ്ടായിരുന്നു. അതങ്ങ് മാറി, അത് പെയ്തപ്പോ ഓർത്ത് ഭഗവാനെ ഇന്ന് മുഴുവൻ മഴയാണെന്ന്. പക്ഷെ ഇപ്പൊ തേണ്ട ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുക.
0: അങ്ങനെ ലീല ചേച്ചി മുഖം കൊണ്ട് ഉദിച്ചു നിൽക്കുകയാണ് സൂര്യനെ കണ്ടപ്പോ.
2: ഉദിച്ചു നിൽക്കുക.
0: ശരി, അപ്പൊ എല്ലാവർക്കും നമുക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ കൊടുക്കാം.
2: എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ. നമ്മളെ വിളിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഇന്ന് വിശേഷ ദിവസങ്ങൾ ആഘോഷിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു ദിവസത്തിന്റെ ആശംസ.
0: ആയിക്കോട്ടെ ലീല ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ കേട്ടോ.
2: അർജമാർക്ക് 3 പേർക്കും എന്റെ സ്നേഹം നിറഞ്ഞ നല്ലൊരു ദിവസം.
0: ഓക്കെ, താങ്ക് യു. താങ്ക് യു ലീല ചേച്ചി.
2: താങ്ക് യു വെരി മച്ച്.
0: ഓക്കെ ബൈ. നെക്സ്റ്റ് മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ മിനി ചേച്ചിയാണ്, മിനി റെജി. ചിരിക്കണം, ചിരിച്ചുകൊണ്ട് മാത്രമല്ല പ്രതിസന്ധികളെയും നേരിടണം. അല്ലെങ്കിൽ നമ്മളിൽ ദുഃഖമുണ്ടെന്ന് കരുതി മറ്റുള്ളവർ നമ്മളെ നോക്കി ചിരിക്കും. ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും ആശംസകൾ. എല്ലാ റേഡിയോ കൂട്ടുകാർക്കും നല്ലൊരു ആശംസ. അമൃതക്കുട്ടിക്ക്, ദീപക്കുട്ടിക്ക്, അപർണക്കുട്ടിക്ക് നല്ലൊരു ആശംസ. മിനി റെജി, മിനി ചേച്ചിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞങ്ങൾ അറിയിക്കുന്നു. അനിലേടനൊരു മെസ്സേജും കൂടെ അയച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസ്. ഭാരതം അജയ്യമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ദിനം. നമുക്ക് മുന്നിൽ വിജയം വരിച്ച ധീര യോദ്ധാക്കളുണ്ട്, വീരമൃത്യു വരിച്ച കണ്ണീർ കണങ്ങളുണ്ട്, രാജ്യസ്നേഹത്തിന്റെ വീര്യമുള്ള ജനതയുണ്ട്. അതേ, ഭാരതം അത് അജയ്യമാണ്, അനശ്വരമാണ്, വന്ദേ മാതരം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പിക്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ സഹർഷക്കുട്ടിക്കും സഹർഷക്കുട്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അനിലേട്ടൻ, അനിയനും അനിയത്തിക്കും അമൃത കാർത്തിക്കുട്ടി അപ്പുസ്കുട്ടി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അനിലേട്ട, സഹർഷക്കുട്ടിക്കും

0: എന്തെയാ, കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ഇൻഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
7: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: ശസ്ത്രക്രിയകൾ ഭാരമേറിയ സാമ്പത്തിക ബാധ്യതയായി നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സൗജന്യ ശസ്ത്രക്രിയ ക്യാമ്പ് നടക്കുന്നു. ഒ പി കൺസൾട്ടേഷനും ശസ്ത്രക്രിയയും പൂർണ്ണമായും സൗജന്യം. ക്യാമ്പ് രജിസ്ട്രേഷൻ ഒ പി കൗണ്ടറിന് സമീപം ലഭ്യമാണ്. ശരീരത്തിലുണ്ടാകുന്ന മുഴകൾ, ഹെർണിയ, അപ്പൻഡിസൈറ്റിസ്, മൂലക്കുരു, പ്രമേഹ സംബന്ധമായ മുറിവുകൾ, സ്ഥലങ്ങളിലുണ്ടാകുന്ന മുഴകൾ, പിത്താശയ രോഗങ്ങൾ മുതലായവയ്ക്ക് വിദഗ്ധരായ ഡോക്ടർമാരുടെ പരിചരണവും സുരക്ഷിതമായ ശസ്ത്രക്രിയകളും ഇനി തികച്ചും സൗജന്യമായി. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മാത്രമുള്ള ഈ ക്യാമ്പ് സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തും. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി 04692700200 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: പാട്ടൊക്കെ കേൾക്കുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ സമയം പോകുന്നത് അറിയില്ല അല്ലേ. ശരിക്കും 7 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയിട്ടുണ്ട്. അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകാം. സിറാജിന്റെ ഒരു മെസ്സേജാണ്. റേഡിയോ മക്ഫാസ്റ്റിന്റെ തിരുമുറ്റത്തെ പ്രിയ സഹോദരങ്ങൾക്കും ശബ്ദവീചികളിലൂടെ ഹൃദയം പങ്കിടുന്ന പ്രിയ ശ്രോതാക്കൾക്കും മഞ്ഞിറങ്ങുന്ന വയനാടൻ മലനിരകളിൽ നിന്നൊരു സ്നേഹം നിറഞ്ഞ പ്രഭാത വന്ദനം. ഇന്നേ ദിനം പുത്തൻ വിശേഷങ്ങളുടെ പൊലിമയിൽ നിറയുന്ന ഏവർക്കും പ്രിയ സഹോദരി ദീപയ്ക്കും ഒരുപിടി നല്ല നിമിഷങ്ങൾ സമ്മാനിക്കുന്ന മനോഹരമായൊരു സുദിനം നേരുന്നു. സ്നേഹാദരങ്ങളോടെ നിങ്ങളുടെ സ്വന്തം സിറാജ് വയനാട്. തിരിച്ചും സ്നേഹത്തോടെ സിറാജിനും ഫാമിലിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ഹലോ,
1: ഗുഡ് മോർണിംഗ്
0: ഓക്കെ. ആന്റണി ചേട്ടൻ ഫ്രം കടവന്ത്ര. പറയൂ ആന്റണി ചേട്ടാ, എന്താണ് വിശേഷം രാവിലെ? ഇല്ല, ഇന്നത്തെ ദിവസം ആർക്കും ജന്മദിനം വിവാഹ വാർഷികവും ഇല്ല.
1: സാധാരണ ഞായറാഴ്ച ഞാനങ്ങനെ കേൾക്കാറില്ല, കാരണം ഞാൻ 7th കുർബാനയ്ക്ക് പോകും പള്ളിയില്. ഇന്ന് പോയില്ല. അപ്പൊ പോയില്ല എന്ന് പറഞ്ഞാൽ 9:00 മാസമുണ്ട്, അതിന് പോകാനിരിക്കുകയാണ്. മാത്രമല്ല, പള്ളിയിൽ ഇന്ന് ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. അതായത് കണൽ എന്ന പേരുള്ള ഒരു, അതായത് പകൽ വീട്. നമ്മുടെ വീടുകളില് സാധാരണ നിലയില് ഏജ് ഓവർ ആയിട്ടുള്ള
0: ആളുകള്
1: ഒരവസ്ഥ, അവർക്ക് ഒത്തുകൂടാനായിട്ടുള്ള ഒരു ഇടം, അതിനെ തണൽ എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. ഞങ്ങള് മുമ്പ് ഇത് ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്തതാണ്. അപ്പൊ ഈവനിംഗിൽ മാത്രം ഒരു 5:00 തുടങ്ങി ഒരു 7:30 വരെ വെച്ചിരുന്നതാണ്. പിന്നെ അന്ന് വൈകുന്നേരം കുർബാന ഉണ്ടായിരുന്നില്ല, ഇപ്പൊ വൈകിട്ട് കുർബാന ഉള്ള കാരണം അത് മാറ്റിവെച്ചു. അപ്പോ ഈ മിക്കവാറും വീടുകളിലൊക്കെ പ്രായമായ ഒരു ഒറ്റപ്പെട്ട ഒരു ലൈഫ്, അവര് വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് പോകും അവര് മാനസികമായിട്ടൊക്കെ. അപ്പൊ അവർക്ക് മാനസികമായിട്ട് ഉല്ലാസവും അതുപോലെ ചെറിയ ചെറിയ ഗെയിമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പരിപാടിയാണ്, അത് വളരെ ഒരു നല്ല പരിപാടിയാണെന്ന് ഞങ്ങള് വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ ഉദ്ഘാടനം ഉണ്ടെന്നപ്പോ
0: പോന്നു
1: വെച്ചു. അപ്പോ ഇവിടെ ഇരുന്ന് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഓർക്കണം ആർക്കും
0: ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി എന്നും വേണമെന്നില്ല, ഇന്ന് ആരുടെയും പ്രത്യേകിച്ച് അങ്ങനെ ഇല്ല.
1: ഓക്കെ, ഏതായാലും അപ്പൊ ഒരു ഞങ്ങളുടെ സംരംഭത്തിന് ഒരു ആശംസ.
0: തീർച്ചയായും
1: തന്നെ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ദീപയ്ക്കും അമൃതയ്ക്കും അപർണയ്ക്കും ഒരു ഇന്ന് മാത്രമല്ല എന്നും നല്ല ദിവസമായിരിക്കട്ടെ എന്നാണ് ആശംസിക്കുകയാണ് ഞാൻ.
0: ഓക്കെ ആന്റണി ചേട്ടൻ, ഞാൻ ഫാമിലി അതുപോലെ തണൽ ആ ഒരു പിന്നെ ഇടം അതിനുമൊക്കെ നല്ലൊരു ആശംസ കേട്ടോ.
1: തീർച്ചയായിട്ടും അത് നല്ലൊരു സംരംഭം തന്നെയാണ് എനിക്ക് തോന്നണേ. നമ്മുടെ ഈ പച്ചാളം ഇല്ലേ, നമ്മുടെ രാജേഷിന്റെ ഒക്കെ നാട്ടിലെ, അവിടെ അയ്യപ്പൻ കാവെന്ന സ്ഥലത്തുണ്ട് ഇതേ
0: സംഭവം. പകൽ വീടെന്ന് പറയുന്നത് നമ്മളുടെ എവിടെയൊക്കെ ഉള്ളതാണ്.
1: അല്ല, ഈ കുട്ടികളെയൊക്കെ നമ്മള് ഡേ കെയറിലാക്കുന്ന പോലെ മുതിർന്നവരെ ആക്കിയിട്ട്, അത് അവരുടെ തരക്കാർ തമ്മിൽ കൂടുമ്പോ അവർക്ക് മാനസികമായിട്ടൊരു ഇതുണ്ടാവും. അതിന്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്യുന്നു. ഓക്കെ, താങ്ക്സ്
0: ചേട്ടാ. ഓക്കെ ബൈ. അപ്പൊ തണൽ എന്ന് പറഞ്ഞത് എല്ലായിടത്തും ഉള്ളതാണ്, ശരിക്കും എല്ലായിടത്തും വേണ്ടതാണ്. കാരണം ഇപ്പം വീട്ടിൽ പ്രായമുള്ളവർ ഒറ്റയ്ക്ക് ഇരിക്കുന്ന, ജോലിക്ക് പോകുന്ന മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ 9:00 അവർ പോകും, പിന്നെ വൈകുന്നേരമായിരിക്കും വരുന്നത്, കുട്ടികൾ സ്കൂളിൽ പോകും. അപ്പൊ ഒറ്റപ്പെടലിൽ നിന്ന് മാറാനായിട്ട് അവരുടെ പ്രായത്തിലുള്ള ആൾക്കാർ ചേരുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് എല്ലായിടത്തും ഉള്ളത് നല്ലതാ എപ്പോഴും. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. അൻസർ ഒക്കെ പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
2: ഹലോ,
0: വിശ്വസ് പറയൂ, ആശംസ ആർക്കാണ്?
2: ഇന്നത്തെ വിശ്വസ് മലബാർ ടീം, സൗഹൃദവാണി ഗ്രൂപ്പ്, പിന്നെ തിരുവല്ല ശശികുമാർ ഉണ്ടല്ലോ പാർട്ടിന്റെ ഒക്കെ വിളിക്കുന്നു, ആ ശശികുമാറിന്, പിന്നെ എഫ്എം റേഡിയോ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, പിന്നെ ദീപ
0: അമ്പലപ്പുഴയ്ക്കും. ശരി, അപ്പൊ അൻസാറിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ കേട്ടോ. ഓക്കെ, അടുത്ത മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ആബിദത്തെയാണ്. ചെറുപ്പത്തിൽ വേഗം വലുതാകണം എന്നായിരുന്നു ആഗ്രഹം. സ്വന്തം തീരുമാനങ്ങൾ എടുക്കണം, സ്വന്തം ഇഷ്ടങ്ങൾ പോലെ ജീവിക്കണം, അതാണ് ജീവിതം എന്ന് കരുതിയിരുന്നു. പക്ഷെ വളർന്നപ്പോൾ മനസ്സിലായി വലുതാകുന്നത് സ്വാതന്ത്ര്യം മാത്രമല്ല, ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കൂടിയാണ്. അന്ന് സന്തോഷിക്കാൻ വലിയ കാരണങ്ങൾ വേണ്ടായിരുന്നു, ചെറിയ കാര്യങ്ങൾ പോലും സന്തോഷം നൽകുമായിരുന്നു. ഇന്ന് ജീവിതം മുന്നോട്ട് പോയെങ്കിലും ചിലപ്പോൾ ആ പഴയ ദിവസങ്ങളെയാണ് കൂടുതൽ മിസ് ചെയ്യുന്നത്. കാരണം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനം ഉണ്ടായിരുന്നത് ഒരു പക്ഷേ അന്നായിരിക്കാം. കറക്റ്റാണ്. എന്തായാലും നല്ലൊരു ദിവസത്തിന്റെ ആശംസ കേട്ടോ. നമുക്കതൊക്കെ നല്ല നല്ല ഓർമ്മകളാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചും കൂടി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഓർക്കാൻ എത്രത്തോളം കാര്യങ്ങളുണ്ടെന്ന് അറിയില്ല. കാരണം ഇപ്പം ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സ്ക്രീനിലാണല്ലോ. പക്ഷേ ഒരു 80s 90s കാലഘട്ടത്തിലുള്ളവർ ഒരിക്കലും അങ്ങനെയല്ല അവരുടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഓർക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്കുള്ളത്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
3: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. യെസ് രാജൻ ചേട്ടാ പറയൂ, ഇന്നത്തെ വിശേഷം ആർക്കാണ്? എല്ലാവർക്കും വേണ്ടിയിട്ട് രാജൻ ചേട്ടൻ മുത്തൂറിന്റെ വക നല്ലൊരു ആശംസ കൊടുത്തിട്ടുണ്ട്. ഓക്കേ ഓക്കെ ബൈ. അടുത്ത മെസ്സേജ് നമ്മളുടെ സിന്ധു ചേച്ചിയാണ്. എല്ലാം സൂപ്പർ പാട്ട്, ഹു അടിപൊളി ചക്രക്കുട്ടി പാട്ട് കേട്ട് അങ്ങനെ കിടക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരി സിന്ധു ചേച്ചി, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് കിടന്നോ കേട്ടോ. കാരണം എല്ലാ ദിവസവും നമ്മളിങ്ങനെ ഓടുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്കായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ, അപ്പോൾ കുറച്ച് സമയം കൂടുതൽ കിടന്നു എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് മാത്രമല്ല എല്ലാ ദിവസവും ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. രാവിലെ എഴുന്നേൽക്കുന്നു, വീട്ടിലെ ജോലികൾ ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, വീട്ടിലെ ജോലികൾ ചെയ്യുന്നു, കിടന്നുറങ്ങുന്നു രാവിലെ. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണ്ടേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് യാത്രകളുടെ കാര്യമൊക്കെ പറയുന്നത്. ഇടയ്ക്കൊക്കെ എങ്ങോട്ടെങ്കിലും എല്ലാവരുമായിട്ട് യാത്ര പോവാം, അതൊക്കെയാണ് മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം. നേരത്തെ ആവിദ്യത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടിക്കാലത്തെയൊക്കെ വലുതാവണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നോക്കുമ്പോൾ വലുതായി കഴിഞ്ഞാൽ നമ്മളെ ഭരിക്കാൻ ആരുമില്ല, നമ്മളെ ഉപദേശിക്കാൻ ആരുമില്ല, നമുക്ക് യാത്ര പോകണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോവാം, അങ്ങനെയുള്ള ഒരുപാട് പ്രതീക്ഷകളും സന്തോഷമൊക്കെയാണ് നമുക്ക് വലുതായി കഴിഞ്ഞാൽ കിട്ടുന്നതെന്നുള്ള ഒരു ഒരു ചിന്താഗതിയായിരുന്നു നമുക്ക്. എങ്ങനെയെങ്കിലും വലുതായ മതിയോ, ഈ പഠിത്തത്തിൽ നിന്നൊക്കെ ഒന്നൊരു മോചനം കിട്ടിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വലുതായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലാവും നമുക്ക് എന്തിനാണ് സ്വാതന്ത്ര്യം. ആ കുട്ടിക്കാലത്തുള്ള നിഷ്കളങ്കമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ലോകം ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു കാലഘട്ടം തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ കുറേ 80s 90s കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്കാണ് ഒരു പേജിൽ ഇങ്ങനെ ഞാൻ കണ്ടത്, നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്ന കുറേ വാക്കുകളുണ്ട് ഈ 90s കിഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന. അതായത് വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ട് അമ്മയെ കളിക്കാൻ പോവാണേ, സന്ധ്യയ്ക്ക് മുന്നേ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറേ വാക്കുകൾ അതിൽ ഓരോരുത്തരോടും കമൻസ് ചെയ്തിരിക്കുന്നു. അപ്പം വായിക്കുന്തോറും സന്തോഷം തോന്നുകയാണ്. കാരണം എപ്പോഴൊക്കെയോ കേട്ട് മറന്ന, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന മറ്റേ കാറുകൾ മറ്റേ മാരുതി വാൻ പോലത്തെ ആണെന്ന് തോന്നും, പിള്ളേരപ്പിടുത്തക്കാർ വരുന്നടാ വേഗം ഓടിക്കോന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോഴേ അങ്ങനെ ഓടുന്നത്, അല്ലെങ്കിൽ ഒറ്റമൈനെ കണ്ട് ഇന്ന് അടി കിട്ടും എന്ന് പറയുന്നതും, അങ്ങനെയൊക്കെയുള്ള രസകരമായിട്ടുള്ള എന്തൊക്കെ നമ്മളുടെ മനസ്സിൽ അന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ വലിയ ചിന്താഗതികളൊന്നും ഇല്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ചും കൂടി അവർ ചിന്തിക്കുന്ന ലെവല് വേറെയാണ്. അന്നെന്നൊക്കെ പറഞ്ഞാൽ ഒറ്റമൈനെ കണ്ട് അടിയിട്ടും, സ്കൂളിൽ നിന്ന് അടി കിട്ടും, വെള്ളക്കാരുണ്ട് കൈയടിച്ചാൽ മധുരം കിട്ടും, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന വളരെ നിഷ്കളങ്കമായിട്ടുള്ള ബാല്യം എന്ന് പറയുന്നത്. ഇപ്പം അതൊക്കെ എങ്കയോ പോച്ചല്ലേ. ശരി, നെക്സ്റ്റ് മെസ്സേജ് അത് നമുക്ക് ഒരു ദിവസം തന്നെ ലൈവിൽ പറയണം കേട്ടോ. 90s കിഡ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറേ, അല്ലെങ്കിൽ 80s 90s കിഡ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറേ വാക്കുകളുണ്ട്, അത് മറ്റൊരു ദിവസമാവട്ടെ. ഷീബ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ദീപ ചേച്ചി. ഷീബ ചേച്ചി അല്ല, നമ്മുടെ ദിയക്കുട്ടിയും ഡിയോൺകുട്ടനാണ്. പള്ളിയിൽ പോകാൻ ഒരുങ്ങുന്നു. എല്ലാവർക്കും ദിയുടെയും ഡിയോണിന്റെയും ഒരു ഗുഡ് മോർണിംഗ് നേരുന്നു. ദിയക്കുട്ടിക്കും ഡിയോൺകുട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ. ഗുഡ് മോർണിംഗ് ദീപമോളെ, എന്റെ കാതോരം ഗ്രൂപ്പിലെ പ്രിയ കൂട്ടുകാർക്കും, അനിൽ, സുനിൽ, സാജൻ, സജ്നു, ഉണ്ണിച്ചേട്ടൻ, സുലഭ, സിന്ധു, കവിയൂർ, വിജയമ ചേച്ചി, ഷീബ ചേച്ചി, കുമരകം, ഉഷാദാസ് ചേച്ചി, റേഡിയോ ടീം, റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. പൊടിയാടിയിൽ നിന്നും പുഷ്പ. പുഷ്പ ചേച്ചി അപ്പൊ തിരിച്ചു നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ് മിനി ചേച്ചി, മിനി ബാബു. ഗുഡ് മോർണിംഗ് ദീപക്കുട്ടി, മാക്ഫാസ്റ്റിലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദീപയ്ക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, തിരിച്ച് മിനി ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ. നെക്സ്റ്റ് മെസ്സേജ് നദീറയിത്ത. ക്ഷമയെന്ന താക്കോലും സ്നേഹമെന്ന പൂട്ടും ജീവിതത്തിൽ കരുതുക. സ്നേഹം കൊണ്ട് പൂട്ടേണ്ടവയെ പൂട്ടിയും ക്ഷമ കൊണ്ട് തുറക്കേണ്ടവയെ തുറന്നും യാത്ര തുടരുക. ജീവിതം എത്ര സുന്ദരം. നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു ദീപക്കുട്ടിക്കും പ്രിയപ്പെട്ട എല്ലാ റേഡിയോ കൂട്ടുകാർക്കും. ദീപക്കുട്ടി ഇന്നലെ ചോക്ലേറ്റ് ഗ്രൂപ്പിന്റെ മീറ്റപ്പ് കോട്ടയ്ക്കൽ ഹാൾ വെച്ച് നടന്നു. 300 പേരുണ്ടായിരുന്നു. ലേഡീസ് ഗ്രൂപ്പ്, കേരളത്തിന്റെ പല ജില്ലകളിലുള്ളവർ ഉണ്ടായിരുന്നു. ഞാൻ ഗ്രൂപ്പിൽ ചേർന്നിട്ട് ഒരു മാസമായി. കുറച്ചുപേരെ അറിയും, ഒത്തിരി പേരെ പരിചയപ്പെട്ടു. അമീൻ സാർ അഡ്മിൻ, പിന്നെയും അഡ്മിൻസ് ഉണ്ട്. നല്ലൊരു ബിസിനസ് ക്ലാസ് ഉണ്ടായിരുന്നു, എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. എല്ലാ മെമ്പേഴ്സിനും അഡ്മിൻസിനും നല്ല ആശംസകൾ പറയൂ. ഒരുപാട് കഴിവുള്ള സ്ത്രീകളുണ്ട്, അധികം പേരും ഹോം ബേക്കേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇതുപോലുള്ള കൂട്ടായ്മകൾക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നദീറത്ത് പറയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ ഓരോ കൂട്ടായ്മകളും ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റുന്നതൊക്കെ നമുക്ക് സന്തോഷമല്ലേ. അപ്പോൾ ചോക്ലേറ്റ് ഗ്രൂപ്പിൻ്റെ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ആശംസ. നദീറത്ത് നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ അറിയിക്കുന്നു. നെക്സ്റ്റ് മോൺസി ചേട്ടൻ എന്താണോ എവിടെയോ യാത്ര പോവാണ് കേട്ടോ, അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടിട്ടുണ്ട്. ശരി, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ അറിയിച്ചുകൊണ്ട് ടച്ചാ ബൈ ബൈ പറയാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, അതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത്, സമാധാനം സന്തോഷമാണ്. അപ്പം അത് നമ്മൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടതും കൊണ്ടുവരേണ്ടതും. സമാധാനക്കേടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായാലും അതിനെയൊക്കെ സമാധാനത്തിലേക്ക് നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ സമാധാനവും സന്തോഷമുള്ള ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നു. പങ്കുവരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ரேடியோ மேக்வாஸ் 90.4 டைம் செட்
1: 8 o'clock.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: തിരുവല്ല, മുത്തൂർ, ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
3: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
2: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.

0: ബ്രേക്ക്ഫാസ്റ്റ്. മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജിൽ BCA ഓണേഴ്സ് കോഴ്സിൽ ജനറൽ SC ST വിഭാഗത്തിലായി സീറ്റ് ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ ആവശ്യമായ രേഖകളുമായി ഈ മാസം 27 മുൻപ് കോളേജ് അഡ്മിഷൻ ഓഫീസിൽ നേരിട്ട് ഹാജരാകുക. പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9400982422. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
2: നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. പത്രവിശേഷങ്ങളുമായി കൂടെയുള്ളത് ദീപ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ വിദ്യാർത്ഥികളും യുവജനങ്ങളും നടത്തിയ 36 ദിവസത്തെ സമരം ലക്ഷ്യം കണ്ടു. 18 നൂറ്റാണ്ടിൽ ജയ്പൂർ രാജാവ് സവായ് ജയ്സിംഗ് ജ്യോതിശാസ്ത്രാലയമായി നിർമ്മിച്ച ജന്തർ മന്ദർ യുവഭാരതത്തിന്റെ സമരഭൂമികയായി മാറിയ 5 ആഴ്ചകൾക്കൊടുവിലാണ് 12 വർഷത്തെ ഭരണത്തിനിടയിൽ ഇത്തരമൊരു സംഭവം. അതുപോലെ തന്നെ നീറ്റ് ചോദ്യചോർച്ചയുമായി ബന്ധപ്പെട്ട് ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം, പ്രതിഷേധക്കാർക്കെതിരെ നിയമ നടപടി പാടില്ല എന്നീ ആവശ്യങ്ങളും സർക്കാർ ഉറപ്പു നൽകി. ചട്ടപ്രകാരം സാധ്യമായത്ര നഷ്ടപരിഹാരം നൽകുമെന്നും സമരക്കാർക്കെതിരെ പ്രത്യേകിച്ചുള്ള കേസുകളൊന്നും രജിസ്റ്റർ ചെയ്യുന്നില്ലെന്നും സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി കൌശൽ കേന്ദ്ര സൌജന്യ തൊഴിൽ പരിശീലനം നൽകിയ പഠനം പൂർത്തിയാക്കുന്നവർക്ക് ജോലി നൽകുന്നു. ലോജിസ്റ്റിക്സ് വെയർഹൌസ് എക്സിക്യൂട്ടീവ്, ബ്യൂട്ടി സെയിൽസ് അസോസിയേറ്റ്, ക്രെഡിറ്റ് പ്രോസസിംഗ് ഓഫീസർ, റീറ്റെയിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നീ കോഴ്സുകളാണ് നടത്തുന്നത്. 18-ന് 29-ന് ഇടയ്ക്ക് പ്രായമുള്ള 10-ാം ക്ലാസ് +2 പാസ്സായവർക്ക് അപേക്ഷിക്കാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയന്ത്രണത്തിലുള്ളതാണ് തൊഴിൽ പരിശീലന കേന്ദ്രം. പരിശീലനത്തിന് 8921-2323-643 എന്ന നമ്പറിലോ 7986-56-07-09 എന്ന നമ്പറിലോ രജിസ്റ്റർ ചെയ്യാം. സോഫ്റ്റ്വെയർ ഡിജിറ്റൽ സർവേ വിവരങ്ങൾ ചേർക്കാൻ വേണ്ട മാറ്റം വരുത്താത്തതിനാൽ ഡിജിറ്റൽ സർവേ കഴിഞ്ഞ വില്ലേജുകളിലെ ഭൂമി തരമാറ്റം സ്തംഭിച്ചു. സംസ്ഥാനത്ത് 228 വില്ലേജുകളിലാണ് ഡിജിറ്റൽ സർവേ പൂർത്തിയായത്. ഭൂമി തരമാറ്റത്തിന് ഉടമകൾ നേരത്തെ ഉണ്ടായിരുന്ന തണ്ടപ്പേർ നമ്പർ, റിസർവേ നമ്പർ, ബ്ലോക്ക് നമ്പർ, ഭൂമി അളവ് എന്നിവ ചേർത്താണ് അപേക്ഷ നൽകിയിരുന്നത്. ഇവയുടെ വില്ലേജ് തല പരിശോധന, കൃഷിഭവനിൽ നിന്നുള്ള വിലയിരുത്തൽ എന്നിവ പൂർത്തിയായി. ഡെപ്യൂട്ടി കളക്ടർ ഓഫീസുകളിലെത്തി അംഗീകാരം നൽകി ഫീസും അടച്ചു കഴിഞ്ഞപ്പോഴാണ് ഡിജിറ്റൽ സർവേയും അതേ ഭൂമിയിൽ പൂർത്തിയായത്. നിയമപ്രകാരം ഡിജിറ്റൽ സർവേ വിവരങ്ങളാണ് ഇനിയുള്ള ഏതൊരു ഭൂമി ഇടപാടിലും ചേർക്കേണ്ടത് എന്നതിനാൽ തരംമാറ്റ രേഖകളിലും അത് ചേർക്കേണ്ടിവരും. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കൊടുമൺ എസ്റ്റേറ്റ് ഓഫീസിന് സമീപത്ത് 64-കാരിയായ റബ്ബർ മുത്തശ്ശി. 1962 നട്ട ഈ റബ്ബർ മരത്തിന്റെ ചുറ്റും കല്ലുകെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. പാൽ തരുന്ന വൃക്ഷമായതിനാൽ ഒരു ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ ഈ റബ്ബർ മുത്തശ്ശിയെ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ആദരിച്ചിരുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ തൊഴിലാളികൾക്കും ജീവനക്കാർക്കും നാട്ടുകാർക്കും വൈകാരികമായ ഒരടുപ്പം ഈ റബ്ബർ മുത്തശ്ശിയോടുണ്ട്. ഒരു ജനതയുടെ സാമ്പത്തിക, കാർഷിക, സാമൂഹിക മേഖലകളിൽ ഗുണപരമായ മാറ്റം കൊണ്ടുവന്നത് റബ്ബർ കൃഷിയാണ്. അതിന് തുടക്കം കുറിച്ചത് കൊടുമൺ പ്ലാന്റേഷനും. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ സംസ്ഥാനത്ത് ആദ്യമായി റബ്ബർ പ്ലാന്റേഷൻ ഉണ്ടാക്കിയത് കൊടുമണ്ണിലാണ്. അഥവാ കൊടുമൺ റബ്ബർ പ്ലാന്റേഷനാണ് പ്ലാന്റേഷൻ കോർപ്പറേഷനായി മാറിയതെന്നും പറയാം. അടുത്ത വാർത്തയിലേക്ക് പോകുമ്പോൾ, മണ്ണെടുപ്പിനും ലഹരി ഉപയോഗത്തിനുമെതിരെ ശക്തമായി മുന്നോട്ടു പോകാൻ ജില്ലാ വികസന സമിതി യോഗം തീരുമാനിച്ചു. ആറന്മുള വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് സ്കൂബ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. ശബരിമല സീസണിന് മുന്നോടിയായി പമ്പയിലേക്കുള്ള പാതയിൽ സൌരോർജ്ജ വിളക്കുകൾ ഉറപ്പാക്കും. ഉന്നതികളിൽ ആവശ്യ സൌകര്യങ്ങൾ എത്തുന്നുണ്ടെന്ന് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ ഉറപ്പാക്കണമെന്നും തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണണമെന്നും അടൂർ ജനറൽ ആശുപത്രിയിലെ അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുത്തണമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി 600,000 മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുന്നത് റെക്കോർഡ് ലക്ഷ്യം നേടിയെന്ന് മന്ത്രി. 600,000 കാർഡുകൾ നൽകാനാണ് ലക്ഷ്യമിട്ടതെങ്കിലും 73,024 അപേക്ഷകൾ അംഗീകരിച്ചു. 76,338 അപേക്ഷകളാണ് ലഭിച്ചത്. അതിൽ 1,353 അപേക്ഷകൾ മതിയായ രേഖകൾ ഹാജരാക്കാൻ തിരിച്ചു നൽകി. 2011 നിരസിച്ചു. പുതിയ മുൻഗണനാ കാർഡുകാർക്കും അടുത്ത മാസം 3 മുതൽ സൗജന്യ റേഷൻ നൽകി തുടങ്ങും. 4,068 കിലോലിറ്റർ മണ്ണെണ്ണയും അനുവദിച്ചിട്ടുണ്ട്. അടുത്ത മാസം 1 മുതൽ എല്ലാ റേഷൻ കടകളിലും മണ്ണെണ്ണ ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂവിനുള്ള ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു. ഓഗസ്റ്റ് 4 മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് വെർച്വൽ ക്യൂ നടപ്പാക്കുന്നത്. കോവിഡ് കാലത്ത് വിജയകരമായി നടപ്പാക്കുകയും പിന്നീട് നിർത്തിവെക്കുകയും ചെയ്ത വെർച്വൽ ക്യൂ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയായിരുന്നു. സെൻട്രൽ ബാങ്ക് റിട്ടയർഡ് ചീഫ് മാനേജറായ രാധാകൃഷ്ണൻ 2024 ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി ദേവസ്വത്തോട് വിശദീകരണം ചോദിച്ചു. വെർച്വൽ ക്യൂ പ്രായോഗികമല്ലെന്നായിരുന്നു ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കോടതിയെ ബോധിപ്പിച്ചത്. തുടർന്ന് വീണ്ടും ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചു. ചുരുങ്ങിയത് 5 മണിക്കൂറെങ്കിലും വരുന്നെന്നെങ്കിലേ ഗുരുവായൂരപ്പനെ തൊടാനാകുവെന്നും ഇത് ഭക്തർക്ക് പ്രയാസമുണ്ടാക്കുന്നുവെന്നും കാണിച്ചാണ് വീണ്ടും ഹർജി നൽകിയത്. വെർച്വൽ ക്യൂ എത്രയും വേഗം നടപ്പാക്കണമെന്ന് കാണിച്ച് കഴിഞ്ഞ 17 ഹൈക്കോടതി വിധി വന്നത്. ഓഗസ്റ്റ് 4 ഹിയറിംഗ് വെച്ചിട്ടുള്ളതിനാലാണ് അന്ന് മുതൽ ട്രയൽ റൺ നടത്താൻ ദേവസ്വം തീരുമാനിച്ചത്. ഓണക്കാലത്തോടെ വിജയകരമായി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി സ്പോർട്സ് ന്യൂസാണ്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്കും ടീം ഇന്ത്യയ്ക്കും ആശ്വാസം. അയർലൻഡിലും ഇംഗ്ലണ്ടിലും പരമ്പര നഷ്ടത്തിൽ തലകുനിച്ച ഇന്ത്യൻ ടീമിന് സിംബാബ്വേയിൽ വിജയമധുരവും പരമ്പരയും. രണ്ടാം മത്സരത്തിൽ സിംബാബ്വേയെ 90 കീഴടക്കിയാണ് ഇന്ത്യ 3 പരമ്പര സ്വന്തമാക്കിയത്. അവസാന മത്സരം ഞായറാഴ്ച നടക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ പാര പവർ ലിഫ്റ്റിംഗിൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ ചണ്ടുകുമാറാണ് വെങ്കലം സ്വന്തമാക്കിയത്. രണ്ടാം ശ്രമത്തിൽ 190 ഉയർത്തിയ ചണ്ടുകുമാർ 3 സ്ഥാനത്തായി. 196 ഉയർത്തി സ്വർണം നേടാനുള്ള ഇന്ത്യൻ താരത്തിന്റെ ശ്രമം വിജയം കണ്ടില്ല. 130.9 അദ്ദേഹം നേടിയത്. നൈജീരിയയുടെ ഇദ്രിസ് റിലവാൻ 132.8 സ്വർണം നേടി. ഇന്ത്യയുടെ സുധീർ 6 സ്ഥാനത്തായി. ഇതോടുകൂടി ഇന്നത്തെ പത്രവിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പത്രവിശേഷങ്ങളുമായി കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: വണ്ടിയാ, കാർ, ബസ്, ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഓർത്തോപീഡിക് സർജറിക്ക് നല്ലൊരു ചെലവ് വരുമെന്ന് കരുതി ചികിത്സ നീട്ടിവെക്കുകയാണോ? എങ്കിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഒപ്പം ഓർത്തോ. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ജനറൽ വാർഡിൽ സർജറി ഉൾപ്പെടെയുള്ള പ്രതിദിന ചികിത്സാ നിരക്ക് വെറും 2000 രൂപ വരെ മാത്രം. മരുന്നുകൾക്ക് പ്രതിദിനം 1000 രൂപ വരെ സൗജന്യം. ലാബ് ഡയഗ്നോസ്റ്റിക് പരിശോധനകൾ 500 രൂപ വരെ സൗജന്യമായി ലഭിക്കുന്നു. സർജിക്കൽ ഉപകരണങ്ങൾക്ക് 1500 രൂപ വരെ സൗജന്യം. മറക്കണ്ട, ഈ ഓഫർ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും 0469270020 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

നമസ്കാരം. റേഡിയോ മാക്ഫെൽസ് 90.4 രാഗലയത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദേവി ശോഭന. ഇന്ന് നമ്മൾ വളരെ ഗാംഭീര്യമുള്ള, മനോഹരമായ, ധാരാളം ഭക്തി നമ്മളിൽ ജനിപ്പിക്കുന്ന, മനസ്സിന് വളരെയധികം സ്വാസ്ഥ്യം തരുന്ന ഒരു മനോഹരമായ, അല്ലെങ്കിൽ ഒരു മേജർ രാഗം എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു രാഗത്തിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഞാൻ രാഗത്തിന്റെ പേര് പറയാം. ഷൺമുഖപ്രിയ. ഷൺമുഖപ്രിയ എന്ന 56-ാമത്തെ മേളകർത്ത രാഗമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഷൺമുഖപ്രിയയ്ക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത്, ഏതാണ്ട് 2 വർഷത്തോളമായി നമ്മൾ എല്ലാവരും ഈ ലോക്ക്ഡൗൺ, പിന്നെ ലോക്ക്ഡൌൺ റിലീസ് ചെയ്യും, വീണ്ടും ലോക്ക്ഡൌൺ, അങ്ങനെ ഈ ഒരു കോവിഡിന്റെ ഒരു ടെൻഷനിലും സ്ട്രെസ്സിലും ഒക്കെ ആയിട്ട് അല്ലേ, മെന്റൽ ഹെൽത്ത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നമുക്ക് വേൾഡ് വൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ ധാരാളം ആൾക്കാർക്ക് മെന്റൽ സ്ട്രെസ് ഒരു വലിയ ഒരു പ്രശ്നമായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ മാറിയിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പുറത്തു പോകാൻ സാധിക്കുന്നില്ല, നമ്മളുടെ പ്രിയപ്പെട്ടവരെ കാണാൻ സാധിക്കുന്നില്ല, നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള റെസ്ട്രിക്ഷൻസ് വരുമ്പോഴാണ് നമുക്ക് ഈ സ്ട്രെസ് ഉണ്ടാവുന്നത് അല്ലേ. ഞാൻ എന്തിനാണ് ഇപ്പം ഇത് പറഞ്ഞത് എന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. ഈ ഷൺമുഖപ്രിയ എന്ന രാഗത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ആ രാഗം നിൽക്കുന്ന ചക്രം എന്ന് പറയുന്നത് നമ്മളുടെ മെന്റൽ ഹെൽത്ത് ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന ദിശി ചക്ര എന്ന, അല്ലെങ്കിൽ ദിശ, ഡയറക്ഷൻ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു ചക്രത്തിലാണ് ഈ മേളകർത്ത സിസ്റ്റത്തിൽ. മേളകർത്ത സിസ്റ്റം ഒരു ചക്രം, 10 ചക്രങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. വളരെ ഗഹനമായ വിഷയമായതുകൊണ്ടാണ് ഞാൻ അധികം അതിലേക്ക് ഇതിനു മുൻപ് കടക്കാതിരുന്നത്. പക്ഷേ ഷൺമുഖപ്രിയ രാഗത്തെ പറ്റി സംസാരിക്കാം എന്ന് വിചാരിച്ചപ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വന്ന കാര്യവും അത് തന്നെയാണ്. അപ്പൊ നമുക്ക് രാഘുയിലിൻ രാഗസദസ്സിൽ എന്ന ചിത്രത്തിലെ എത്ര പൂക്കാലമിനി എന്ന ഷൺമുഖപ്രിയയുടെ ഒരു സിഗ്നേച്ചർ ഗാനം എന്ന് മലയാളത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ആ ഗാനത്തോടു കൂടെ തന്നെ നമ്മളുടെ ഷൺമുഖപ്രിയ രാഗത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം.

ഭക്തിരസം, കരുണാരസം, ഇതൊക്കെയാണ് ഷൺമുഖപ്രിയ രാഗത്തിന്റെ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ ആ രാഗം തരുന്ന ഭാവങ്ങൾ. വളരെ മംഗളകരമായ ഒരു രാഗമാണ്. പേര് പോലെ തന്നെ മുരുകന് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഷൺമുഖന് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗം എന്ന ഒരു അർത്ഥവും കൂടെ ഈ രാഗത്തിനുണ്ട്. വളരെ മംഗളകരമാണ്. ഈ രാഗത്തിലേക്ക് കമ്പോസറിന്റെ കഴിവ് പോലെ ആണ് ശോകം അല്ലെങ്കിൽ ദുഃഖം കമ്പോസ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്ന് പറയും. അല്ലെങ്കിൽ ഈ രാഗത്തിനുള്ളിൽ അങ്ങനെ ഒരു ദുഃഖ എന്ന് പറയുന്ന ഒരു എലിമെന്റ് നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളത് കൂടിയാണ് ഈ രാഗത്തിന്റെ മറ്റൊരു പ്രത്യേകത. മുത്തുസ്വാമി ദീക്ഷിതരുടെ കാലഘട്ടത്തില് അദ്ദേഹം ധാരാളം കൃതികള് ഷൺമുഖപ്രിയയില് കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതില് സിദ്ധിവിനായകം എന്ന കൃതി വളരെ പ്രശസ്തമാണ്. ആ ഒരു കാലഘട്ടത്തില്, മുത്തുസ്വാമി ദീക്ഷിതരുടെ കാലഘട്ടത്തില് ഈ രാഗം അറിയപ്പെട്ടിരുന്നത് ചാമരം എന്ന പേരിലാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഹിന്ദുസ്ഥാനിയിലൊക്കെ ചാമരം എന്നായിരിക്കണം, ചാമര എന്നാണ് ഈ രാഗം അറിയപ്പെടുന്നത്. കർണാട്ടിക് മ്യൂസിക്കിൽ നിന്നും ഹിന്ദുസ്ഥാനിയിലേക്ക് കടമെടുത്ത ഒരു രാഗം കൂടിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ധാരാളമായിട്ട് ഷൺമുഖ കൃതികൾ, അതായത് മുരുകന്റെ കൃതികൾ, ശിവ കൃതികൾ ഒക്കെ നമുക്ക് ഈ രാഗത്തില് കാണാൻ സാധിക്കും. നമുക്ക് എന്തായാലും ഈ സിദ്ധിവിനായകം അനിശം എന്ന കൃതി മുത്തുസ്വാമി ദീക്ഷിതരുടേതാണ്. അത് നമുക്ക് ശങ്കരൻ നമ്പൂതിരി പാടിയ ആ കൃതി ഒന്ന് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം.

ഇതാണ് ഷൺമുഖപ്രിയയുടെ ആരോഹണാവരോഹണ ക്രമം. എല്ലാ സ്വരങ്ങളുമുള്ള ഒരു സമ്പൂർണ്ണ രാഗം കൂടിയാണ് ഷൺമുഖപ്രിയ. ഇതിലുള്ള സ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ ചതുശ്രുതി ഋഷഭം, അതായത് രീറ്റു, സാധാരണ ഗാന്ധാരം ഗാറ്റു, പ്രതിമധ്യമം, ഇതൊരു പ്രതിമധ്യമ രാഗം കൂടിയാണ് മാറ്റു, ശുദ്ധദൈവതം, ധാവൺ, കൈശിക്കി നിഷാദം, നീറ്റു. ഇങ്ങനെയാണ് ഈ സ്വരങ്ങൾ ഈ രാഗത്തിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത, ഈ രാഗത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ സ്വരങ്ങളും ജീവസ്വരങ്ങളാണ് ഈ രാഗത്തിന്റെ. നമ്മൾ ഇതിനു മുൻപ് പരിചയപ്പെട്ട പല രാഗങ്ങളിലും ചില സ്വരങ്ങൾ മാത്രമാണ് ആ രാഗത്തിന്റെ ജീവസ്വരങ്ങൾ. പിന്നെ രാഗഛായ സ്വരങ്ങൾ, ന്യാസ സ്വരങ്ങൾ എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? ഒന്നുകിൽ നീയും ധായും, അല്ലെങ്കിൽ ഗായും നീയും, അല്ലെങ്കിൽ മാ ധാ, ഇതൊക്കെയാണ് ആ രാഗഛായ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ആ രാഗത്തിന്റെ ജീവസ്വരങ്ങൾ. അതായത് ആ രാഗം ഇങ്ങനെ വളരെ ലൈവ്ലി ആയിട്ട് നിൽക്കുന്ന സ്വരങ്ങൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഷൺമുഖപ്രിയയിലെ എല്ലാ സ്വരങ്ങളും രാഗഛായാസ്വരങ്ങളാണ്, എല്ലാ സ്വരങ്ങളും ജീവസ്വരങ്ങളാണ്. അതാണ് ഈ രാഗത്തിന്റെ പ്രത്യേകത. ഇനി നമുക്ക് പ്രശ്നം ഗുരുതരം എന്ന ഒരു മലയാള ചിത്രത്തിലെ ലീലാതിലകം ചാർത്തി എന്ന വളരെ രസകരമായ, വളരെ മനോഹരമായ ഒരു ഗാനമുണ്ട്. ആ ഗാനവും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഷൺമുഖപ്രിയ രാഗത്തിലാണ്. മലയാളത്തിൽ മാത്രമല്ല, തമിഴിലെ വളരെ അസാധ്യങ്ങളായിട്ടുള്ള ചില പാട്ടുകൾ, ചില സിനിമാ ഗാനങ്ങൾ നമ്മൾ ഇനിയും പരിചയപ്പെടാനിരിക്കുന്നു ഷൺമുഖപ്രിയ രാഗത്തിൽ. ആ രാഗത്തിന്റെ സിഗ്നേച്ചർ എന്ന് പറയുന്ന, ഒരു പക്ഷേ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ അത്രയ്ക്കും പോപ്പുലർ ആയിട്ടുള്ള ചില ഗാനങ്ങൾ കൂടി നമ്മൾ പരിചയപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഈ ലീലാതിലകം ചാർത്തി എന്ന ആ ഗാനം ഒന്ന് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം.

സാർവകാലിക രാഗം ആണ് ഷൺമുഖപ്രിയ. ഏത് സമയത്ത് വേണമെങ്കിലും പാടാം, ഏത് സമയത്ത് വേണമെങ്കിലും കേൾക്കാം. അതേപോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ രാഗം മാനസികാരോഗ്യവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട ഒരു രാഗമാണെന്ന്. നമുക്ക് മാനസികാരോഗ്യവും മാനസികമായ സ്വാസ്ഥ്യവും ഒക്കെ തരാൻ സാധിക്കുന്ന ഒരു രാഗമാണ്. അതേപോലെ തന്നെ ബുദ്ധിയെ വളരെയധികം ഷാർപ്പൻ ചെയ്യാൻ കഴിയുന്ന ഒരു രാഗമാണ്. പാടുന്ന ആളിനും കേൾക്കുന്ന ആളിനും ഒക്കെ അവരുടെ ബുദ്ധിയെ വളരെയധികം ഉണർത്തുന്ന ഒരു രാഗം, അറിവ് സമ്പാദിക്കാനുള്ള ഒരു തൃഷ്ണ അല്ലെങ്കിൽ ഒരു ത്വര ഒക്കെ നമ്മളിൽ ഉണർത്തുന്ന ഒരു രാഗം. ഒരു പക്ഷേ മുരുകനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടും കൂടി ആയിരിക്കണം. മുരുകൻ എന്നാൽ അറിവ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അദ്ദേഹം അറിവ് സമ്പാദിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് മുരുകൻ. അതുകൊണ്ടാണ് മുരുകൻ ഇന്നും ഒരു കുട്ടിയായിട്ട് ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഈ എന്താ പറയാ, ഈ നമ്മളുടെ ഡേറ്റീസിന്റെ ഒക്കെ പിന്നിലുള്ള കഥകൾ. അവര് വളരെയധികം പഠിക്കാൻ ആഗ്രഹിക്കുന്ന, അപ്പം എപ്പോഴും അന്വേഷണ കുതുകിയായ ഒരാളാണ് മുരുകൻ. അതായത് എവിടെ ഒക്കെ അറിവുണ്ടോ അതൊക്കെ അവിടെ ഒക്കെ പോയി അത് നേടാൻ, അതൊരു കുട്ടിയുടെ മനസ്സാണ് എപ്പോഴും വളരെ യങ്, വളരെ ചെറുപ്പമായിരിക്കുന്ന ഒരു അവസ്ഥ. എന്ന് പറയുന്നത് പോലെ തന്നെ കേൾക്കുന്ന ആളിനും പാടുന്ന ആളിനും ഒക്കെ അവരുടെ ബുദ്ധിയെ വളരെയധികം ഉണർത്താൻ സഹായിക്കുന്ന ഒരു രാഗം. അതുപോലെ തന്നെ ധാരാളം ധൈര്യം നമ്മളുടെ മനസ്സിന് തരുന്ന, ധാരാളം എനർജി നമ്മളുടെ ബോഡിയിൽ തരുന്ന, ശരീരത്തിന് തരുന്ന, അങ്ങനെയൊക്കെ പ്രത്യേകതകളുള്ള ഒരു രാഗമാണ് ഷൺമുഖപ്രിയ. ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ ഗോപിക വസന്തം എന്ന മനോഹരമായ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും ഷൺമുഖപ്രിയ രാഗത്തിലാണ്. ശൃംഗാരരസം അല്ലെങ്കിൽ പ്രണയം ഒക്കെ തരുന്ന ഒരു ഗാംഭീര്യമുള്ള ഒരു ഗാനമാണ് ആ ഗാനം. അപ്പോ ഷൺമുഖപ്രിയ തരുന്ന മറ്റൊരു ഇമോഷൻ അല്ലെങ്കിൽ രസം എന്ന് പറയുന്നത് ശൃംഗാരമാണ്. ഷൺമുഖപ്രിയ നമുക്ക് തരുന്ന രസങ്ങൾ ഭക്തി, ശൃംഗാരം, കരുണ, ഹാസ്യം ഒക്കെയാണ്. അപ്പോ ഈ രസങ്ങളൊക്കെ തരുന്ന ഒന്ന് രണ്ട് ഗാനങ്ങൾ, അതായത് ഒന്ന് രണ്ടല്ല, ഈ രസങ്ങളെല്ലാം നമുക്ക് തരുന്ന ഗാനങ്ങൾ ഞാൻ മലയാളത്തിൽ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ കേൾക്കണം. എന്തായാലും നമുക്ക് ഹിസ്സാനിസ് അബ്ദുള്ളയിലെ ഗാനം കേട്ടിട്ട് വേഗം തിരിച്ചു വരാം.

0: ഇല്ലയാ, കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
5: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
6: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

ഷൺമുഖപ്രിയ രാഗത്തിന്റെ എല്ലാ സ്വരങ്ങളും ജീവസ്വരങ്ങളാണ്. അതായത് ആ രാഗം ഇങ്ങനെ ജീവിക്കുന്ന അല്ലെങ്കിൽ വളരെ ലൈവ്ലി ആയിട്ട് ആ രാഗഭാവം കാണിക്കുന്ന പ്രയോഗങ്ങൾ എല്ലാ സ്വരങ്ങളിലും ഉണ്ട്. എല്ലാ സ്വരങ്ങളിലും നമുക്ക് ആ രാഗത്തിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ രാഗത്തിന്റെ ന്യാസ സ്വരങ്ങൾ എന്ന് പറയുന്നത് രീ പ നീ ഈ സ്വരങ്ങളാണ്. ന്യാസ സ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ എൻഡിങ് നോട്ട്സ് എന്നാണ് അർത്ഥം. നമ്മളിപ്പോൾ ഒരു കൃതിയോ അല്ലെങ്കിൽ ഈ രാഗം

ഡെമോ ഒക്കെ ആലപിക്കുമ്പോഴോ പാടുമ്പോഴോ ഒക്കെ എൻഡിങ് നോട്ട്സ്, ഈ വന്ന് അവസാനിക്കുന്നത്, ഒരു വരി വന്ന് അവസാനിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ഫ്രേസ് വന്ന് അവസാനിക്കേണ്ടത് ഈ പറയുന്ന രീ പാ നീ എന്ന സ്വരങ്ങളിലാണ് എന്നുള്ളതാണ് മറ്റൊരു ഈ രാഗത്തിന്റെ ഒരു ലക്ഷണം, അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി ഈ രാഗത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ രാഗം എല്ലാ സ്ഥായിയിലും വളരെ മനോഹരമാണ് കേൾക്കാൻ എന്നുള്ളതാണ്. ചില രാഗങ്ങള് താരസ്ഥായി വരിശകളിലാണ്, അല്ലെങ്കിൽ താരസ്ഥായി വരിശകളല്ല താരസ്ഥായിയിലാണ് അത് കേൾക്കാൻ, അതായത് ആ ഒരു പിച്ച് അല്ലെങ്കിൽ ആ ഒരു ഒക്ടേവിലാണ് കേൾക്കാൻ ഭംഗി. ചില രാഗങ്ങളാണെങ്കിൽ മന്ത്രസ്ഥായിയിൽ, അതായത് താഴെയുള്ള ലോവർ നോട്ട്സ്, ഇപ്പൊ രീതികളുള്ള മാതിരിയുള്ള രാഗങ്ങളൊക്കെ ഈ ലോവർ നോട്ട്സിലാണ് ഏറ്റവും ഭംഗി കേൾക്കാൻ എന്ന് പറയും. മറ്റു ചില രാഗങ്ങളാണെങ്കിൽ മധ്യസ്ഥായി എന്ന് പറയും, ആ ഒരു മിഡ് ഒക്ടേവിലാണ്. പക്ഷേ ഷൺമുഖപ്രിയ രാഗം ഏത് സ്ഥായിയിൽ പാടിയാലും, അതായത് ലോവർ ഒക്ടേവ്സ് ആയാലും മിഡ് ആണെങ്കിലും ഹയർ ഒക്ടേവ്സ് ആണെങ്കിലും ഒക്കെ കേൾക്കാൻ വളരെയധികം സൗന്ദര്യമുള്ള ഒരു രാഗമാണ്. ഈ രാഗം ടെക്നിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഘനരാഗം അല്ല. അതായത് ഘനരാഗം എന്ന് പറഞ്ഞാൽ വളരെ ഗാംഭീര്യമുള്ള, ഇപ്പോൾ തോടിയും ഭൈരവിയൊക്കെ മാതിരിയുള്ള വളരെ ഹെവി ആയിട്ടുള്ള ഒരു രാഗം അല്ല. പക്ഷേ ഈ രാഗത്തിന്റെ താനം, പ്രത്യേകിച്ചും താനം ഈ രാഗം ഉപയോഗിക്കുമ്പോൾ, അതേപോലെ തന്നെ ഈ രാഗത്തിന്റെ ഉപയോഗം വെച്ചിട്ട് അത് വളരെ ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു, അതായത് വളരെ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഒരു ഘനരാഗം പോലെ തന്നെയാണ് ഈ രാഗവും പെരുമാറുന്നത് എന്നുള്ളതാണ്. ഇനി ഈ രാഗം തരുന്ന മറ്റൊരു രസം എന്ന് പറയുന്നത് ഹാസ്യം ആണ് എന്ന് ഞാൻ പറഞ്ഞു. അതിനുള്ള ഒരു ഉദാഹരണം, കംപ്ലീറ്റ് ആയിട്ടും ഷൺമുഖപ്രിയ എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ഏകദേശം ഏതാണ്ട് ഷൺമുഖപ്രിയയിൽ തന്നെ ഇങ്ങനെ ത്രൈവ് ചെയ്യുന്ന ഒരു ഗാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സമർ ഇൻ ബദ്ലഹേം എന്ന ചിത്രത്തിലെ കൺഫ്യൂഷൻ തീർക്കണമേ എന്ന ഗാനം. ആ ഗാനം ഏതാണ്ട് ഷൺമുഖപ്രിയ ഝായയിലാണ്, ഒരു ഹാസ്യരസപ്രധാനമായ ഒരു ഗാനമാണ്. അപ്പോൾ നമുക്ക് ആ ഗാനം കേട്ടിട്ട് വേഗം തിരിച്ചു വരാം.

ഷൺമുഖപ്രിയ രാഗത്തിൽ നമ്മളിപ്പോൾ കേട്ട സിദ്ധിവിനായകം അനിശം എന്ന കൃതി അല്ലാതെ അല്ലെങ്കിൽ കീർത്തനമല്ലാതെ ധാരാളം മറ്റ് പ്രശസ്തങ്ങളായ കൃതികളും കാണാൻ സാധിക്കും. അതിൽ എടുത്തു പറയേണ്ട ചില കൃതികൾ എന്ന് പറയുന്നത് മഹാരാജാ സ്വാതി തിരുനാളിന്റെ മാമവ കരുണയ എന്ന ഒരു കൃതി, അതേപോലെ വർദ്ധനെ വാരു എന്ന ത്യാഗരാജ കൃതി, മരിവേരെ ദിക്കവരായ രാമ എന്ന പട്ടണം സുബ്രഹ്മണ്യയുടെ ഒരു കൃതി, പാപനാശം ശിവന്റെ വളരെ പ്രശസ്തമായ ശരവണഭാവ എന്നും എന്ന ഒരു കൃതി, മുത്തയ്യ ഭാഗവതരുടെ വല്ലി നായകനെ എന്ന കൃതി ഒക്കെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന കൃതികളാണ്. ഇനി ഈ നമ്മൾ ഇതിനു മുൻപ് പരിചയപ്പെട്ടിട്ടുള്ള ഘരഹരപ്രിയ അല്ലെങ്കിൽ മായാമാളവ ഗൗള തുടങ്ങിയ രാഗങ്ങളുടെയൊക്കെ ജന്യരാഗങ്ങൾ, വളരെ പ്രശസ്തങ്ങളായിട്ടുള്ള ജന്യരാഗങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ വളരെ ഗംഭീരമായ ഒരു രാഗമാണെങ്കിലും ഷൺമുഖപ്രിയയുടെ ജന്യരാഗങ്ങൾ അത്രയധികം പ്രശസ്തങ്ങളായ രാഗങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരുപാട് ജന്യരാഗങ്ങളും ഇത് അങ്ങനെ കണ്ടിട്ടില്ല. കേട്ടിട്ടുള്ള ചില രാഗങ്ങൾ എന്ന് പറയുന്നത് ചിന്താമണി എന്ന് പറയുന്ന ഒരു ശ്യാമശാസ്ത്രികളാണ് ആ രാഗം കണ്ടുപിടിച്ചത് എന്നാണ് പറയുന്നത്. അങ്ങനെ ചിന്താമണി എന്ന് പറയുന്ന ഒരു രാഗം, ഗോപികാതിലകം എന്ന് പറയുന്ന മറ്റൊരു രാഗം, സുമനേശ രഞ്ജിനി എന്ന് പറയുന്ന മറ്റൊരു രാഗം, ഇങ്ങനെ രണ്ടു മൂന്ന് രാഗങ്ങളെ ഷൺമുഖപ്രിയയുടെ ജന്യരാഗങ്ങളായിട്ട് എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. എന്തുകൊണ്ടോ വളരെ ഗംഭീരമായ വളരെ അട്രാക്റ്റീവായ ഒരു രാഗമാണെങ്കിലും ജന്യരാഗങ്ങൾക്ക് അത്രയധികം ഒരു പോപ്പുലാരിറ്റി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇനി നമ്മൾ തമിഴിലേക്ക് പോവുകയാണെങ്കിൽ മലയാളത്തിലെ കുറച്ച് പാട്ടുകൾ നമ്മൾ കേട്ടു, വളരെ മനോഹരങ്ങളായിട്ടുള്ള ഗാനങ്ങളാണ്. നമുക്കറിയാം വളരെ നമ്മളെ പിടിച്ചിരുത്തുന്ന വളരെ ഗംഭീരമായ ഗാനങ്ങളാണ് നമ്മൾ കേട്ടതെല്ലാം. ഇനി തമിഴിൽ നമ്മൾ ഈ ഷൺമുഖപ്രിയ രാഗത്തെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു ഗാനം, അത് തമിഴിലെ ഒരു ചലച്ചിത്ര ഗാനമാണ്, എനിക്ക് തോന്നുന്നു ഒരു സിഗ്നേച്ചർ പീസ് എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന, നമ്മളുടെ സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്രയധികം പ്രശസ്തമായ മറ്റൊരു ഗാനമുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അത്രയ്ക്കും പ്രശസ്തമായിട്ടുള്ള കെ ബി സുന്ദരാമ്പാൾ പാടിയ പഴം നീയപ്പ ജ്ഞാനപ്പഴം നീയപ്പ എന്ന തിരുവിളയാടൽ എന്ന ചിത്രത്തിലെ ഗാനം വളരെ മനോഹരമെന്നല്ല ഗംഭീരമായ ആ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഷൺമുഖപ്രിയ രാഗത്തിലാണ്. അപ്പൊ നമുക്ക് ആ ഗാനം ഒന്ന് കേട്ടിട്ട് വരാം.

ഈ ഷൺമുഖപ്രിയ എന്ന ഈ രാഗത്തിന് പേര് വരാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഭഗവാൻ മുരുകന് അറുമുഖൻ എന്നൊരു പേര് കൂടിയുണ്ട്. അതായത് ആറു മുഖമുള്ള ആളായതുകൊണ്ടാണല്ലോ ഷൺമുഖൻ എന്ന പേര്. അതുകൊണ്ടാണ് ഷൺമുഖപ്രിയ എന്ന പേര് രാഗത്തിന് വരാൻ കാരണം. ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേരിട്ടത് എന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഈ ആറ് മുഖങ്ങളെ പോലെ തന്നെ ആറ് പ്രധാനപ്പെട്ട രസങ്ങൾ അല്ലെങ്കിൽ ഇമോഷൻസ് ആണ് ഈ രാഗം റിഫ്ലക്ട് ചെയ്യുന്നത്. അത് എന്തൊക്കെ ഇമോഷൻസ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുരുകന്റെ ഒരു മുഖം എന്ന് പറയുന്നത് പ്രകാശം തുളുമ്പുന്ന മുഖമാണ്. ആ മുഖത്ത് നിന്ന് വരുന്ന പ്രകാശം ഇരുളിനെ അകറ്റുന്നു, അല്ലെങ്കിൽ അജ്ഞാനത്തിനെ അകറ്റുന്നു, നോളജ് തരുന്നു, നമുക്ക് അറിവ് പകരുന്നു. അപ്പോൾ നമ്മൾ സ്പിരിച്വലി വളരെ അപ്ലിഫ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പേസ്. ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞു ഇന്റലക്ച്വൽ ഷാർപ്നെസ് കൊണ്ടുവരുന്ന ഒരു രാഗമാണ്. അപ്പോൾ നമ്മൾക്ക് അറിവുണ്ടാകും തോറും നമ്മൾ എന്താ പറയുക, നമ്മൾ സ്പിരിച്വലി നമ്മൾ ഉയരാൻ തുടങ്ങും. അത് തന്നെയാണ് ഈ രാഗം തരുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ്, വളരെയധികം സ്പിരിച്വൽ അവേക്കനിങ് അല്ലെങ്കിൽ അപ്ലിഫ്റ്റിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു രാഗമാണ് ഷൺമുഖപ്രിയ. ഇനി മറ്റൊരു മുഖം, മുരുകന്റെ മറ്റൊരു മുഖം തരുന്നത് വളരെ ശാന്തതയോട് വളരെ കരുണയോടുകൂടി ഭക്തരെ നോക്കുന്ന ഒരു മുഖമാണ്. അപ്പോൾ അവിടെ കരുണാരസം ശാന്തരസം ഒക്കെ പ്രതിപാദിക്കുന്ന ഒരു രാഗമാണ് ഷൺമുഖപ്രിയ. ഇനി മറ്റൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒരു അതായത് ഭക്തി അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ ആസ്പെക്റ്റ്, ഒരു ഗുരു തുല്യമായിട്ടുള്ള ഒരു ഒരു ഇമോഷൻ എന്ന് നമുക്ക് പറയാം. അതായത് പണ്ട് ഈ അസുരന്മാരൊക്കെ ഈ ബ്രാഹ്മണരും ഋഷിമാരും ഒക്കെ യാഗങ്ങളൊക്കെ നടത്തുമ്പോൾ ഈ അസുരന്മാർ വന്ന് അവരെ ഒരുപാട് ഉപദ്രവിക്കും. പക്ഷേ ആ എത്ര ഉപദ്രവിച്ചാലും ആ നടത്തുന്ന യാഗത്തിൽ നിന്ന് പിന്മാറാതെ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഈ ബ്രാഹ്മണരും ഋഷിമാരും ഒക്കെ ആ യാഗം നടത്തിയിരുന്നു. ഇനി ആ കഥയുടെ പുറകിലുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് ഡിറ്റർമിനേഷനാണ്. എന്ത് തരത്തിലുള്ള, അതായത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായാലും അതിൽ നിന്ന് മാറാതെ ആ ഒരേ കാര്യത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് അത് നടത്തിയെടുക്കാൻ കാണിക്കുന്ന ഒരു വ്യഗ്രത, അപ്പൊ ആ കോൺസെൻട്രേഷൻ ഫോക്കസ് ഒക്കെ തരുന്ന ഒരു രാഗമാണ് ഷൺമുഖപ്രിയ. ഇപ്പോൾ ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞതുപോലെ തന്നെ കേൾക്കുന്ന ആളിനും പാടുന്ന ആളിനും ഒക്കെ വളരെ ഇന്റലക്ച്വൽ ആയിട്ട് വളരെയധികം അവേക്കനിങ് അല്ലെങ്കിൽ ഷാർപ്നെസ് തരുന്ന രാഗം എന്ന് പറഞ്ഞില്ലേ, അതും ഈ രാഗത്തിന്റെ ഒരു ആസ്പെക്ട് ആണ്. അപ്പോൾ ഈ പണ്ട് ബ്രാഹ്മണര് യാഗം നടത്തി അസുരന്മാര് വന്ന് ഉപദ്രവിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിന് പിന്നിലുള്ള ഒരു തത്വം എന്ന് പറയുന്നത് ഇതുകൂടിയാണ്, ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ ആ ഫോക്കസ് നമുക്ക് തരുന്ന ഒരു രാഗമാണ്, വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും ഈ രാഗം. ഇനി മറ്റൊരു മുഖം എന്ന് പറയുന്നത് അത് പൂർണ്ണചന്ദ്രൻ.

പോലെയാണ്, വളരെയധികം ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഒരു മുഖം, അതാണ് ആ ഭാവം. അപ്പോൾ സന്തോഷം നമുക്ക് തരുന്ന ഒരു രാഗമാണ് ഈ രാഗം, സന്തോഷം നമുക്ക് തരുന്ന ഒരു രാഗമാണ്. ഇനി മറ്റൊന്ന്, മുരുകന്റെ മറ്റൊരു മുഖം എന്ന് പറയുന്നത് അദ്ദേഹം യുദ്ധത്തിന് തയ്യാറായിട്ടുള്ള, അതായത് ധൈര്യം, ഈ ഉപദ്രവിക്കാൻ വരുന്ന അസുരന്മാരെയൊക്കെ തുരത്താനുള്ള ആ ഒരു എന്താണ് ആ ഒരു ഭാവത്തോടുകൂടി നിൽക്കുന്ന ഒരു മുഖമാണ്. അപ്പോൾ വീരരസം അല്ലെങ്കിൽ ധൈര്യം, എനർജി, നമ്മളുടെ ശരീരത്തിനൊക്കെ എനർജി തരുന്ന ഒരു ക്യാരക്ടർ ഈ രാഗത്തിനുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊരു ഒരു രസം ഈ രാഗത്തിനുണ്ട്. ഇനി മറ്റൊന്ന്, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വല്ലി എന്ന, വല്ലി നായകി എന്നാണ് പറയുന്നത്, വല്ലി എന്ന അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പ്രണയിനിയെ അദ്ദേഹം ഇങ്ങനെ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ നോക്കുന്ന, അല്ലെങ്കിൽ വള്ളിയോട് ആ പ്രണയാതുരതയോടെ വള്ളിയെ നോക്കുന്ന ഒരു മുഖം. അപ്പോൾ ശൃംഗാരരസം, ഇതൊക്കെയാണ് ഈ രാഗം തരുന്ന പ്രത്യേകതകൾ എന്ന്, അല്ലെങ്കിൽ തരുന്ന രസങ്ങൾ, അതൊക്കെയാണ് ഈ രാഗത്തിൻ്റെ പ്രത്യേകതകൾ. പറയാനാണെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് പറയാനുണ്ടാവും ഓരോ ഇമോഷനെ പറ്റിയും. നമ്മൾ ഓരോ പാട്ടുകൾ പാടുമ്പോഴും അല്ലെങ്കിൽ ആ രാഗം വിസ്തരിക്കുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാകും, ഷൺമുഖപ്രിയ രാഗം ധാരാളം, അരുണ സായി റാം, അതേപോലെ പ്രിൻസ് രാമവർമ്മ, യേശുദാസ്, ബാലമുരളി സാർ, അങ്ങനെ ധാരാളം പേര് പാടി നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഷൺമുഖപ്രിയ രാഗം കേൾക്കാൻ, ഒന്ന് കേൾക്കുന്നത് വളരെ നന്നായിരിക്കും. ഈ രാഗം തരുന്ന ആ ഒരു ഫോക്കസ് എങ്ങനെയാണ് എന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലാകും. വളരെ ബൃഹത്തായ ഒരു രാഗമാണ്. നമുക്ക് ഇന്നത്തെ രാഗലയം എന്തായാലും നമ്മളിത് എവിടെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചേ ഒക്കുള്ളൂ, കാര്യം ഷൺമുഖപ്രിയെപ്പറ്റി നമുക്ക് അത്രയധികം പറയാനുണ്ട് ആക്ച്വലി. പക്ഷേ അങ്ങനെ നമുക്ക് പറഞ്ഞ് എന്താ പറയുക, ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഇനി ഒരാഴ്ച കൊണ്ടോ തീർക്കാൻ പറ്റുന്ന ഒരു രാഗം അല്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് എന്തായാലും ഷൺമുഖപ്രിയ, ഏകദേശം നമ്മൾ ആ രാഗം തരുന്ന ഇമോഷൻസും രസങ്ങളും അതിൻ്റെ പ്രത്യേകതകളും, ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു രാഗമാണ് അല്ലേ, ഒക്കെ നമ്മൾ കണ്ടു. അപ്പൊ നമുക്കിനി എന്തായാലും ഇന്നത്തെ രാഗലയം ഇളയരാജ കമ്പോസ് ചെയ്ത പുതിയ വാർപ്പുകൾ എന്ന ഒരു ചിത്രത്തിലെ നംതന നംതന താളം തരും എന്ന ഒരു വളരെ മനോഹരമായ ഗാനം, അത് ഷൺമുഖപ്രിയ രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആ ഗാനത്തോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. മനോഹരമായ ഗാനമാണ് ഇന്നത്തെ രാഗലയം. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ആഴ്ച ഇതേപോലെ തന്നെ മനോഹരമായ മറ്റൊരു രാഗവുമായി ഞാൻ എത്തുന്നതായിരിക്കും. Till then, you stay tuned to Radio Macfest 90.4. This is Devi Shobhana signing off.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ബസ് ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
2: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
1: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: ரேடியோ மேக்வாஸ் 90.4 டைம் செக்
1: 9 o'clock. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70. ഇന്ന് സദ്വചനം നൽകുന്നത് പാസ്റ്റർ സി പി മോനായി.
2: അശോക ചക്രവർത്തിയെ കുറിച്ച് അറിയാമല്ലോ. ക്രിസ്തുവിന് മുമ്പേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന പ്രബല രാജവംശമായ മൗര്യ വംശത്തിലെ കരുത്തനായ ധീരനും പ്രശസ്തനുമായ ഭരണാധികാരിയുമായിരുന്നു അശോക ചക്രവർത്തി. BC 304 ബീഹാറിലെ പാറ്റ്നായിൽ ജനനം. മൗര്യ സാമ്രാജ്യം സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പൗത്രനായ അശോകൻ ചക്രവർത്തിമാരുടെ ചക്രവർത്തി എന്നാണ് അറിയപ്പെടുന്നത്. ഭാരതത്തിന്റെ ഭൂരിഭാഗവും ഉൾപ്പെട്ട ശക്തവും വിസ്തൃതവുമായ രാജ്യമായിരുന്നു മൗര്യ സാമ്രാജ്യം. അശോകൻ ധാരാളം യുദ്ധങ്ങൾ നടത്തുകയും അനേക രാജ്യങ്ങൾ പിടിച്ചടക്കുകയും ചെയ്തു. ചരിത്ര പ്രശസ്തമായ കലിംഗ് യുദ്ധത്തിലൂടെയാണ് അശോകൻ പ്രശസ്തനായിത്തീർന്നത്. ആ കാലത്തെ മൗര്യ സാമ്രാജ്യത്തിന് തുറമുഖ സൗകര്യമില്ലായിരുന്നു. ഇതൊരു വലിയ പരിമിതമായി അശോകന് തോന്നി. ഒറീസയ്ക്ക് സമീപമുള്ള നാട്ടുരാജ്യവും തുറമുഖ പട്ടണവുമായിരുന്ന കലിംഗ് രാജ്യത്തിന്റെ വികസനത്തിനും കച്ചവട ബന്ധം വിപുലമാക്കാനും അതിന് തുറമുഖം അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ അശോകൻ കലിംഗ് പിടിച്ചടക്കുവാൻ നടത്തിയ യുദ്ധമാണ് കലിംഗ് യുദ്ധം എന്നറിയപ്പെടുന്നത്. യുദ്ധത്തിൽ 100,000 പേർ കൊല്ലപ്പെട്ടു, 1,500,000 പേർ പരിക്കേറ്റു, 15,000 പേരെ യുദ്ധ തടവുകാരായി പിടിച്ചു. കലിംഗ് പിടിച്ചടക്കിയ മൗര്യ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുകയും കച്ചവട ബന്ധം വിപുലപ്പെടുത്തുകയും സ്വന്തം പ്രശസ്തി വർദ്ധിപ്പിക്കുകയും ചെയ്തുവെങ്കിലും യുദ്ധക്കെടുതികളെക്കുറിച്ചുള്ള ജീവിതനാശത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അശോക ചക്രവർത്തിയുടെ മനസ്സിൽ ദുഃഖവും നിരാശയും തളം കെട്ടിക്കിടക്കാനിടയാക്കി. യുദ്ധം സമാധാനം നഷ്ടപ്പെടുത്തുമെന്നുള്ള തിരിച്ചറിവുണ്ടായ അശോകൻ ശിഷ്ടജീവിതം ചക്രവർത്തിയായിരിക്കുമ്പോൾ തന്നെ സമാധാനത്തിനായി ഉരിഞ്ഞുവെക്കുവാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി അദ്ദേഹം കുറെ ധർമ്മ പ്രമാണങ്ങൾ എഴുതിയുണ്ടാക്കി. ഈ ധർമ്മ പ്രമാണങ്ങൾ വലിയ ശിലകളിൽ കൊത്തി സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചു. ധർമ്മ പ്രമാണങ്ങളിൽ ചിലത് ഇവയാണ്: ദൈവാരാധന, യാഗാർപ്പണം, പൂജ എന്നിവയ്ക്ക് പകരം ഭൃത്യരോട് ദയ കാണിക്കുക, ശിശുക്കൾക്ക് ദാനം നൽകുക, മുതിർന്നവരെ ബഹുമാനിക്കുക, എല്ലാ വിധത്തിലുമുള്ള ആളുകളെ ഒരുപോലെ കാണുക. അശോക ചക്രവർത്തിയിൽ നിന്നും ചില പാഠങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. എന്തെല്ലാം കെട്ടിപ്പൊക്കിയാലും സാമ്പത്തിക സാമ്രാജ്യം എത്രമാത്രം വിസ്തൃതിപ്പെടുത്തിയാലും എന്തൊക്കെ പിടിച്ചടക്കിയാലും ഇതിലൂടെയൊക്കെ എത്രയെത്ര പ്രശസ്തി സമ്പാദിച്ചാലും അതിലൂടെയൊന്നും നമ്മുടെ ജീവിതത്തിൽ അർത്ഥവും ലക്ഷ്യവും കണ്ടെത്താൻ കഴിയുന്നതല്ല. ഉള്ള സമാധാനം കൂടി ഇല്ലാതായി പോവുകയേ ഉള്ളൂ. സമാധാനം നഷ്ടപ്പെടുക എന്നാൽ മനസ്സ് തകരുക എന്നാണ് അർത്ഥം. മനസ്സ് തകർന്നാൽ ജീവിതം തന്നെ തകർന്നു പോയേക്കാം. വളഞ്ഞ വഴിയിലൂടെ അർഹിക്കാത്ത സമ്പത്ത് വാരിക്കൂട്ടി ഭൗതിക സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയാണോ വേണ്ടതോ എന്ന് ആലോചിക്കുക. ഏവർക്കും ശുഭദിനം.
1: നിങ്ങൾ കേട്ടത് സത്വചനം.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUID ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: ആഹ്, നല്ല മഴ. മഴ കട്ടൻ ചായ ജോൺസൺമാഷ്.
1: മഴയും കട്ടൻ ചായയും ഓക്കെ. പക്ഷേ ജോൺസൺ മാഷിന്റെ പാട്ട് അത് ഈ സമയത്ത്?
0: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്. ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്. ഓൺലി ഓൺ റേഡിയോ മേക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
2: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
1: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാൻ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കൃഷിജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൃഷിജാലകത്തിൽ കൂടെയുള്ളത് ദീപ. ഇന്ന് കൃഷിജാലകത്തിൽ ഞാൻ പറയാൻ പോകുന്നത് മണ്ണിനെ അറിഞ്ഞ് കൃഷി ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മളുടെ പ്രകൃതിയിലെല്ലാം ഉണ്ടല്ലേ, പുതുതായി നമ്മളൊന്നും കണ്ടെത്തേണ്ട ആവശ്യവുമില്ല. നല്ല കൃഷി നാളേക്ക്, മണ്ണറിഞ്ഞ് വിത്തറിഞ്ഞ് വളപ്രയോഗം എന്നതാവണം നമ്മുടെ എല്ലാവരുടെയും ഒരു ആപ്തവാക്യം. പല മൂലകങ്ങളുടെ അഭാവം മൂലം മനുഷ്യനും ചെടികളും എല്ലാവരും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ മനുഷ്യനിലാണെന്നുണ്ടെങ്കിൽ കാൽസ്യം, സിങ്ക് മുതലായ മൂലകങ്ങളുടെ അഭാവം മൂലം സപ്ലിമെന്റായി ഗുളിക തുടങ്ങേണ്ട അവസ്ഥ. കാൽസ്യത്തിന്റെ അഭാവം മൂലം എല്ലിന്റെയും പല്ലിന്റെയും കാര്യം അവതാളത്തിൽ. ഇനിയിപ്പോ ഗർഭിണിയായാൽ കാൽസ്യം ഗുളിക കഴിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരു പരിധിവരെ ഇന്നത്തെ അവസ്ഥയ്ക്ക് നമ്മുടെ മണ്ണിലെ മൂലകക്കുറവ് കാരണമാകുന്നുണ്ട്. ജൈവ അല്ലെങ്കിൽ രാസകൃഷി എന്ന് വേർതിരിക്കാതെ ആവശ്യമായിട്ടുള്ള എല്ലാ മൂലകങ്ങളും ചെടികൾക്ക് ലഭ്യമാക്കാനുള്ള ബാധ്യത ശരിക്കും ഉൽപാദകർക്കാണുള്ളത്. മനുഷ്യന്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ വിളവ് മെച്ചപ്പെടുത്തി ആദായകരമാക്കുവാനും മണ്ണിന്റെ മൂലകത്തിന്റെ അറിവ് എപ്പോഴും ഉപകരിക്കും. ഇപ്പൊ മണ്ണിൽ ഉണ്ടെങ്കിലേ മനുഷ്യരിൽ ഉണ്ടാകൂ എന്ന് പറയുന്ന ചൊല്ല് തന്നെ വളരെ ശരിയാണല്ലേ. അടിസ്ഥാനപരമായി മണ്ണിനെ കുറിച്ചും മൂലകങ്ങളെ കുറിച്ചും ഒരറിവ് നേടി കൃഷി ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ഇപ്പൊ തന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം, നമ്മളുടെയൊക്കെ വീട്ടില് പറമ്പുണ്ടെങ്കിൽ ആ പറമ്പിലെ പുല്ലുകൾ പറിച്ച് ഗ്രൗണ്ട് പോലെ ആക്കുക എന്നുള്ളതാണ് മിക്കവരും ചെയ്യുന്ന കാര്യം. ജീവാണുക്കൾ വളരില്ല എന്ന് മനസ്സിലാക്കാതെ വളം മറ്റു ചെടികൾ വലിച്ചെടുക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇങ്ങനെ അബദ്ധം ചെയ്യാനായിട്ട് എല്ലാവരെയും പ്രേരിപ്പിക്കുന്നത്. ചെടികൾ തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങലുണ്ട്, അത് നമ്മൾ അറിയുന്നില്ല. അതിനെ മൾട്ടി ക്രോപ്പ് കൃഷി രീതി എന്ന ഓമന പേരിലാണ് അറിയപ്പെടുന്നത്. ഇല്ലിയുടെ ആർത്ത് വളരുന്ന ഉണക്കിനെ പ്രതിരോധിക്കുന്ന ചെടികളുടെ ചുവട്ടിലെ മണ്ണിൽ ജീവാണുക്കളുടെ കൂട്ടം വേണ്ട രീതിയിൽ ഉണ്ടെന്നും അവയെ പ്രയോജനപ്പെടുത്താനുള്ള പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോവുകയുമാണ് ചെയ്യേണ്ടത്. ഇല്ലിയുടെ വേരിന് പാറ തുറന്ന് ഇറങ്ങുവാനുള്ള കഴിവ് മുൻനിർത്തിയാണ് ഈ ഒരു പരീക്ഷണം മുന്നോട്ട് പോകുന്നത്. ആയുർവേദത്തിലൊക്കെ വിവിധ ഇനം സസ്യങ്ങൾ ഉപയോഗിച്ച് മരുന്നുകൾ ഉണ്ടാക്കുന്നത് അവയിൽ അടങ്ങിയ മൂലകങ്ങളുടെ അറിവ് അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പൊ ഇത് നമ്മളൊക്കെ കൃഷി ചെയ്യുന്ന മണ്ണിനെയും പരിവപ്പെടുത്താൻ ഉപയോഗിക്കാവുന്നതേയുള്ളൂ. വിവിധ ഇനം കളകൾ മാത്രം വെള്ളത്തിലിട്ട് വളമായി കൊടുത്ത് വിജയിപ്പിക്കുന്ന ഒരുപാട് കർഷകര് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലേ. പ്രകൃതിയിലെല്ലാം ഉണ്ട്, പുതുതായി നമ്മളൊന്നും കണ്ടെത്തേണ്ട കാര്യമില്ല എന്നുള്ളതിന് ഇപ്പോഴീ പറഞ്ഞ ഉദാഹരണമൊക്കെ നമുക്ക് എടുക്കാവുന്ന കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഇലകൾ കഴിച്ചാൽ എല്ലാ രോഗങ്ങളും മാറുമെന്നുള്ള പലരുടെയും പറച്ചിൽ ഇതൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പൊന്നാങ്കണ്ണി ചീര, ഇത് കഴിച്ചാൽ കണ്ണിന് കാഴ്ച ലഭിക്കുമെന്ന് പഴമക്കാരൊക്കെ പറഞ്ഞിരുന്നു. ഏത് സാഹചര്യത്തിൽ വളരുന്ന ചീരയാണെന്ന് നോക്കാതെ കഴിച്ചു കഴിഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സസ്യങ്ങളുടെ പോഷക ഉപഭോഗം, സസ്യങ്ങളുടെ തരം, പിന്നെ അതിന്റെ വളർച്ചാഘട്ടം, പാരിസ്ഥിതിക സാഹചര്യങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടെ ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ച് ഇതെല്ലാം വളരെയധികം വ്യത്യാസപ്പെടുന്നുണ്ട്. എന്നാൽ പോലും വളർച്ചയ്ക്കും പുനരുൽപാദനത്തിനും സസ്യങ്ങൾക്ക് 17 അവശ്യ പോഷകങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ചിലത് വലിയ അളവിൽ, അതായത് മൈക്രോ ന്യൂട്രിയൻസ്, മറ്റു ചിലത് മാക്രോ ന്യൂട്രിയൻസ്. ഇങ്ങനെയാണ് ഇതിന് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ പോഷകങ്ങൾ പ്രാഥമികമായിട്ട് മണ്ണ്, വായു, വെള്ളം ഇതിൽ നിന്നൊക്കെയാണ് ലഭിക്കുന്നത്. സസ്യങ്ങളിലെ പോഷകക്കുറവ്, വളർച്ചാ മുരടിക്കൽ, ഇലകൾക്ക് നിറം മങ്ങൽ, വിളവ് കുറയൽ, ഇതൊക്കെ ഉൾപ്പെടെ വിവിധ പ്രശ്നങ്ങൾക്ക് ഇതൊക്കെ കാരണമാകും. ആരോഗ്യകരമായ വികസനത്തിന് ആവശ്യമായിട്ടുള്ള മാക്രോ അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസ് സസ്യങ്ങളുടെ അഭാവം മൂലമാണ് ഈ കുറവുകൾ ഉണ്ടാവുന്നത്. ഇലയുടെ നിറം, വലിപ്പം, ഘടന തുടങ്ങിയ സസ്യങ്ങളുടെ ഭൗതിക സവിശേഷതകൾ നിരീക്ഷിക്കുന്നത് പോഷക അസന്തുലിതാവസ്ഥ തിരിച്ചറിയാനും സാധിക്കും. ഇപ്പം അവശ്യ പോഷകങ്ങൾ എന്ന് പറയുമ്പോഴേക്കും മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ഇതിലെ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ ഇതെല്ലാം ഉൾപ്പെടും. പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ഇത് ചെറിയ അളവിൽ ആവശ്യമാണ്, പക്ഷേ സസ്യങ്ങളുടെ ആരോഗ്യത്തിന് ഇപ്പോഴും അത്യാവശ്യമാണ്. ഇതിൽ ബോറോൺ, ക്ലോറിൻ, ചെമ്പ്, ഇരുമ്പ്, മാംഗനീസ്, മോളിബ്ഡിനം, സിങ്ക്, നിക്കൽ അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. മറ്റ് ഘടകങ്ങൾ എന്ന് പറയുന്നതാണ് സസ്യങ്ങളുടെ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇതൊക്കെ ഉപയോഗിക്കുന്നു. ഇത് പ്രധാനമായിട്ടും വായുവിൽ നിന്നും വെള്ളത്തിൽ നിന്നുമാണ് ലഭിക്കുന്നത്. മിക്ക ധാതു പോഷകങ്ങളും മണ്ണിലെ ലായനിയിൽ നിന്ന് സസ്യവേരുകളിലൂടെ ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. ചില പോഷകങ്ങൾ ഇലകളിലൂടെയും ആഗിരണം ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് ഇലകളിൽ തളിക്കുമ്പോൾ വ്യത്യസ്ത സസ്യങ്ങൾക്ക് വ്യത്യസ്ത പോഷക ആവശ്യകതകൾ ഉള്ളപ്പോഴൊക്കെയാണ്. സസ്യങ്ങളുടെ ജീവിതചക്രത്തിലുടനീളം പോഷക ഉപഭോഗം വ്യത്യാസപ്പെടുന്നുണ്ട്. ഇപ്പൊ ദ്രുതഗതിയിലുള്ള വളർച്ചയുടെ കാലഘട്ടങ്ങളിലാണ് ഏറ്റവും ഉയർന്ന ഉപഭോഗം പലപ്പോഴും സംഭവിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള മണ്ണിലെ പോഷകങ്ങളുടെ ലഭ്യത പോഷക ലഭ്യതയെയും ആഗിരണം ചെയ്യുന്നതിനെയും ഒക്കെ സാരമായിട്ട് ബാധിക്കും. താപനില, ഈർപ്പം, pH അങ്ങനെയുള്ള ഘടകങ്ങളുണ്ടല്ലോ, അത് പോഷക ലഭ്യതയെയും ആഗിരണം ചെയ്യുന്നതിനെയും ഒക്കെ ബാധിച്ചേക്കാം. അപ്പൊ ഈ മണ്ണ് പരിശോധന എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ചെടികൾ നട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ നട്ട് നമ്മൾ വലിയ രീതിയിൽ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മണ്ണിന്റെ pH നില നോക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ പോഷകങ്ങൾ
വളങ്ങളുടെ കുറവ് നിർണ്ണയിക്കാനും അതുപോലെ തന്നെ ആ മണ്ണിൽ ഏതൊക്കെ വളപ്രയോഗം കൊടുക്കാൻ നമുക്ക് സാധിക്കുമെന്നും അതൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കും. വിളയുടെ പ്രത്യേക ആവശ്യങ്ങൾക്കും മണ്ണിന്റെ അവസ്ഥയ്ക്കും അനുസൃതമായി വളപ്രയോഗം ക്രമീകരിക്കണം. ജൈവ വസ്തുക്കൾക്ക് മണ്ണിന്റെ ആരോഗ്യവും പോഷക ലഭ്യതയും മെച്ചപ്പെടുത്താൻ കഴിയും. പിന്നെ ഇപ്പൊ നൈട്രജന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മുതിർന്ന ഇലകളിൽ തുടങ്ങി ഇലകളുടെ മഞ്ഞ നിറത്തിന് കാരണമാകുന്നു. ഇത് വളർച്ച മുരടിക്കുന്നതിനും മൊത്തത്തിലുള്ള സസ്യവലുപ്പം കുറയുന്നതിനും കാരണമാകും. ഫോസ്ഫറസ് കൂടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഇലകളുടെ അടിവശങ്ങളിലോ അരികുകളിലോ ചുവപ്പ് അല്ലെങ്കിൽ പർപ്പിൾ കളറിന് കാരണമാകാം. ഇത് വളർച്ചാ മുരടിപ്പിനും കാരണമാകും. ഇപ്പൊ നമ്മുടെ മണ്ണിൽ ഫോസ്ഫറസ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ കുറഞ്ഞ പ്രയോഗം മാത്രമേ അതിന് ആവശ്യമുള്ളൂ. കൂടുതലായി കഴിഞ്ഞാൽ ഇത് മണ്ണിൽ ഉറച്ചു പോകും, ചെടിക്ക് ലഭിക്കില്ല. മറ്റു മൂലകങ്ങളുടെ ലഭ്യതയെ സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും. അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മണ്ണിന്റെ pH നില അറിഞ്ഞാൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ തന്നെ മണ്ണിൽ കാൽസ്യത്തിന്റെ അഭാവം അല്ലെങ്കിൽ കാൽസ്യം കൂടുതലുണ്ടോ, ഇരുമ്പ് എത്രയുണ്ട്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മണ്ണിന്റെ pH നില അറിഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും നല്ല രീതിയിൽ കൃഷി ചെയ്ത് വലിയൊരു വിജയത്തിലേക്ക് തന്നെ എത്താനായിട്ട് സാധിക്കും. പിന്നെ നമുക്കറിയാം ഒരുപാട് അറിവുകളുള്ള കർഷകർ നമ്മുടെ ചുറ്റിലും ഉണ്ട്. അപ്പൊ അവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മൾ പുതുതായിട്ട് കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തൊക്കെ കാര്യങ്ങളാണോ ഫോളോ ചെയ്യുന്നത് അത് അവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം എപ്പോഴും ഒരു മാറ്റത്തിനായിട്ട് നമ്മളാൽ കഴിയാവുന്ന അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും പ്രചരിപ്പിക്കാനും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ് അത് ശരിക്കും കർഷകർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുമ്പോഴാണ് കൂടുതൽ വിളവുകളും അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിൽ കൃഷി കൂടുതൽ വ്യാപകമായിട്ട് വർദ്ധിച്ചു വരുന്നതിനും കാരണം. അപ്പൊ ഇന്നത്തെ കൃഷിജാലകം ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപയാണ്. ഇനി മറ്റ് കൃഷി അറിവുകളുമായിട്ട് നമുക്ക് കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ്
1: 10 o'clock.
2: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
3: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
2: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
6: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
7: ഡോക്ടർ KM ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
8: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: திருவல்ல முத்தூர் ஏட்டுமானூர்
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

ബ്രേക്ക്ഫാസ്റ്റ്. മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജിൽ BCA ഓണേഴ്സ് കോഴ്സിൽ ജനറൽ SC ST വിഭാഗത്തിലായി സീറ്റ് ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ ആവശ്യമായ രേഖകളുമായി ഈ മാസം 27 മുൻപ് കോളേജ് അഡ്മിഷൻ ഓഫീസിൽ നേരിട്ട് ഹാജരാകുക. പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9400982422. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
3: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ?
2: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ബസ് ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
2: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
1: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
5: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444-776-4722. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: ಪ್ರಣಯ ಪುಷ್ಪಮೇ.
1: ಆಹಾ, ಎಂದ ಪಾಠ.
0: ಹೃದಯ ತರ
1: ಪ್ರಣಯ ನಾಯಕನ പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദവും പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവ?
2: എന്താ പാട്ട്! മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുക. സ്കൂള് വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
3: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: ரேடி மேக்ஃபாஸ் 90.4 டைம் செட்
1: 11 o'clock. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: കാറും ബസ്സും ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
2: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
1: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
0: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെ നിന്നാണ്

0: വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി
1: ഹലോ, നമസ്കാരം. വണ്ടർ വേൾഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. നമുക്കറിയാം, ലോകം എന്ന് പറയുന്നത് ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ സെക്കൻഡ്സും നമ്മളിങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോൾ ഇന്നും ഒരുപാട് കൗതുകകരമായിട്ടുള്ള വാർത്തകളും ഒക്കെ ഇവിടെ ഈ ഒരു ലോകത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്ന് വണ്ടർ വേൾഡിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത്, യുവതലമുറ തങ്ങളുടെ കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ പരമ്പരാഗത ശാസ്ത്ര വിഷയങ്ങളെ കൈവിട്ട് ഡാറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ പുതുതലമുറ മേഖലകളിലേക്ക് ചേക്കേറുന്ന പ്രവണതയാണ് ഈ അടുത്തായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. പ്രോഗ്രാമിംഗിനേക്കാളും AI യെക്കാളും യുവതലമുറയെ ആവേശം കൊള്ളിക്കേണ്ടത് ഭൗതിക ശാസ്ത്രവും ഗണിതശാസ്ത്രവുമാണെന്നാണ് ഇലോൺ മസ്ക് ഉൾപ്പെടെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇതിനോട് ജീവശാസ്ത്രത്തെയും രസതന്ത്രത്തെയും കൂടി ചേർത്ത് വെക്കേണ്ടതുണ്ടെന്നും പരമ്പരാഗത ശാസ്ത്രശാഖകളുടെ പ്രാധാന്യം ഒട്ടും കുറഞ്ഞിട്ടില്ലെന്നും തെളിയിക്കുന്നതാണ് ആധുനിക ജനിതക ശാസ്ത്രത്തിൽ നടക്കുന്ന പുതിയ ഗവേഷണങ്ങൾ. ഒരു ജീവിയുടെ ഉയരം, നിറം, സ്വഭാവം തുടങ്ങിയ എല്ലാ സവിശേഷതകളും നിർണയിക്കുന്നത് കോശങ്ങളിൽ കാണുന്ന ജനിതക തന്മാത്രകളായ DNA മുഖാന്തരമാണ്. ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളിൽ 0, 1 എന്നിവ ഉപയോഗിച്ചുള്ള മെഷീൻ ലാംഗ്വേജ് പോലെ പ്രകൃതിയുടെ അതിവിദഗ്ധനായ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമറെ പോലെയാണ് DNA വിവരങ്ങൾ സംഗ്രഹിച്ച് വച്ചിരിക്കുന്നത്. മനുഷ്യനിർമ്മിതമായ എല്ലാ പ്രോഗ്രാമുകളെക്കാളും സങ്കീർണമായ ഈ ജനിതക കോഡിംഗ് സാധ്യതയെ ഒരു ഇൻഫർമേഷൻ പ്രോസസിംഗ് മീഡിയമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ ശാസ്ത്രലോകം. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് കൂടി അറിയാം ഒരു പാട്ടിന് ശേഷം.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
3: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
2: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
1: വണ്ടർ വേൾഡ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ RJ അമൃത കാർത്തിക. സിലിക്കൺ ചിപ്പിലെ DNA വിപ്ലവം. DNA തന്മാത്രകളെ ഒരു ചിപ്പിൽ നിയന്ത്രിതമായി സൃഷ്ടിക്കാനോ ക്രമീകരിക്കാനോ ഉള്ള സാങ്കേതിക വിദ്യയുടെ അഭാവമായിരുന്നു ഇതുവരെയുള്ള പ്രധാന തടസ്സം. എന്നാൽ വെള്ളത്തിന്റെയും എൻസൈമുകളുടെയും സാന്നിധ്യത്തിൽ വളരെ കൃത്യതയാർന്ന ഇലക്ട്രിക് പൾസുകൾ കടത്തിവിട്ട് 64 വിവിധ DNA ക്രമങ്ങളെ ഒരു സിലിക്കൺ ചിപ്പിൽ രൂപപ്പെടുത്തുന്നതിൽ ശാസ്ത്രജ്ഞർ വിജയിച്ചിരിക്കുകയാണ്. ഹാർവാർഡ് സർവകലാശാലയിലെ സ്കൂൾ ഓഫ് അപ്ലൈഡ് സയൻസസിലെ പ്രൊഫസറായ ഡോക്ടർ ഡോൺ ഹി ഹാം നേതൃത്വം നൽകിയ ഈ അന്താരാഷ്ട്ര മുന്നേറ്റത്തിൽ ദക്ഷിണ കൊറിയ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഗവേഷകരും പങ്കാളികളായിട്ടുണ്ട്. 39 ന്യൂക്ലിയോടൈഡ് ബേസുകളുള്ള ഈ 64 വ്യത്യസ്ത DNA സീക്വൻസുകൾ ഉപയോഗിച്ച് ഒരു 169 ബൈറ്റ് ടെക്സ്റ്റ് സന്ദേശം രേഖപ്പെടുത്താനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട്. ഒരു പാട്ടിന് ശേഷം നമുക്കറിയാം.

0: എന്തായാ കാറും ബസ്സും ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: വെരിക്കോസ്വേന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
4: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
7: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
8: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല. ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
9: ആർജി അമൃത കാർത്തികയോടൊപ്പം ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വണ്ടർ വേൾഡ്. ഫിസിക്സ്, കെമിസ്ട്രി, മോളിക്കുലാർ ബയോളജി, മാത്തമാറ്റിക്സ്, ബയോ ഇൻഫോമാറ്റിക്സ് തുടങ്ങിയ അടിസ്ഥാന ശാസ്ത്ര ശാഖകളുടെ സംയോജിത പ്രയത്നത്തിലൂടെ മാത്രമേ സാങ്കേതിക വിദ്യയുടെ ഇത്തരം പുതിയ വാതിലുകൾ തുറക്കാൻ സാധിക്കൂവെന്ന് ഈ പഠനങ്ങൾ വളരെ വലുതായി തന്നെ വ്യക്തമാക്കുന്നു. അപ്പോൾ ഞാൻ തുടക്കം പറഞ്ഞതുപോലെ തന്നെ ഓരോ നിമിഷവും ലോകം എന്ന് പറയുന്നത് ഒരുപാട് അത്ഭുതങ്ങളിലൂടെ, ഒരുപാട് കൗതുകങ്ങളിലൂടെ നമ്മളെ ഇങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. ഇപ്പോൾ തൽക്കാലം വണ്ടർ വേൾഡിൽ നിന്ന് എനിക്ക് പോകാനുള്ള സമയമായി. കൂടെയുണ്ടായിരുന്നത് RJ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

അതിശയിപ്പിക്കുന്ന ഡേറ്റ സമ്പന്നതയെ കുറിച്ചാണ് പറയാനുള്ളത്. അതായത് മൊബൈൽ കമ്പ്യൂട്ടിംഗ് മൂലകമായ ട്രാൻസിസ്റ്ററുകളുടെ വലുപ്പം നിലവിൽ 3 നാനോമീറ്റർ ആയിരിക്കെ ഡി എൻ എയിലെ ഒരു ന്യൂക്ലിയോടൈഡ് ബേസിന്റെ വലിപ്പം കേവലം 0.34 നാനോമീറ്റർ മാത്രമാണ്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഡാറ്റ സാന്ദ്രതയുള്ള വസ്തുക്കളിൽ ഒന്നാണ് ഡി എൻ എ എന്ന് ഇത് തെളിയിക്കുകയാണ്. ഡിജിറ്റൽ കമ്പ്യൂട്ടിംഗിൽ 2 ബൈറ്റ് കൊണ്ട് ശേഖരിക്കാവുന്ന വിവരങ്ങൾ ഡി എൻ എയുടെ 4 വ്യത്യസ്ത ന്യൂക്ലിയോടൈഡുകൾ ഉപയോഗിച്ച് കേവലം 1 ബൈറ്റിൽ, അതായത് 8 ബൈറ്റ് ഉൾക്കൊള്ളിക്കാം. ഇത് തികച്ചു വ്യത്യസ്തമായൊരു ലോജിക്കൽ പ്ലാറ്റ്ഫോം സൃഷ്ടിക്കാൻ വഴി തുറക്കുമെന്നാണ് പറയുന്നത്. സ്വന്തമായി മാറ്റം വരുത്തുന്ന AI പ്രോഗ്രാമിനെ പോലെ ഈ തന്മാത്ര സമയത്തിനനുസരിച്ച് സ്വയം ഭേദപ്പെടുത്തലുകൾക്കും ക്രമീകരണങ്ങൾക്കും വിധേയമാകുന്നു എന്നതും വളരെ ശ്രദ്ധേയമാണ്.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: നല്ല മഴ, മഴ കട്ടഞ്ചായ ജോൺസൺ മാഷ്.
2: മഴയും കട്ടഞ്ചായയും ഓക്കെ, പക്ഷേ ജോൺസൺ മാഷിന്റെ പാട്ട് അത് ഈ സമയത്ത്?
1: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്.
3: ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്. ഓൺലി ഓൺ റേഡിയോ മേക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടാ.

0: പറയാ, കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്.
5: 12 o'clock.

0: പറയാ, കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
5: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ലുക്കച്ചു, ഐ മേക്ക് ചപ്പാത്തി, യു മേക്ക് വെജിറ്റബിൾ കറി. 50-50, നത്തിങ് ടേക്ക് സം വെണ്ടക്കാസ്, കട്ട് കട്ട് കട്ട് കട്ട് കട്ട് സ്മോൾ പീസസ്, ടേക്ക് ഓണിയൻ, കട്ട് കട്ട് കട്ട് കട്ട് സ്മോൾ പീസസ്, പുട്ട് ചീനച്ചട്ടി, പുട്ട് ഇതിന്റെ അടുപ്പ്, പുട്ട് സം കോക്കനട്ട് ഓയിൽ, പുട്ട് സം കടുക് മണീസ്, ലിറ്റിൽ കറിവേപ്പിലാസ്, കടുകറ കടുകറ കടുകറ.
2: എന്റെ പൊന്നിയേച്ചി ഇങ്ങനെ അറിയാവത്തില്ല. നല്ല കറികൾ വേണമെന്നുണ്ടെങ്കിലേ ഒരു വഴിയുണ്ട്, രുചിക്കൂട്ട്.
3: അതെ, രുചികരമായ വെറൈറ്റി ഡിഷസിന് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും രാത്രി 8:15 കേൾക്കാം രുചിക്കൂട്ട്.
1: ക്ലോസ് ഇറ്റ്, കറി റെഡി, ഗോ.
0: രുചിക്കൂട്ട് വിത്ത് ആർ ജെ ദീപ.

0: ബ്രേക്ക്ഫാസ്റ്റ്. മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജിൽ BCA ഓണേഴ്സ് കോഴ്സിൽ ജനറൽ SC ST വിഭാഗത്തിലായി സീറ്റ് ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ ആവശ്യമായ രേഖകളുമായി ഈ മാസം 27 മുൻപ് കോളേജ് അഡ്മിഷൻ ഓഫീസിൽ നേരിട്ട് ഹാജരാകുക. പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9400982422. ബ്രേക്ക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: സിൽക്സ് 1924 പുളിമൂട്ടിൽ സിൽക്സ്
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. കാർഗിൽ യുദ്ധത്തിൽ വെല്ലുവിളികളെ മനോധൈര്യത്തോടെ നേരിട്ട സൈനികരെ മൻ കി ബാത്തിൽ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി. ജലസംരക്ഷണത്തിനുള്ള ക്യാച്ച് ദ റെയിൻ പ്രചാരണം ഭാവി തലമുറയ്ക്കുള്ള സ്വത്തെന്നും പരാമർശം. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന കേരളത്തിലെ അക്ഷരകൌതുകം ക്ലബിന് മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്തു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാക്കാൻ സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. കാർഗിൽ വിജയ് ദിവസിൽ ധീര സൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിലിലെ കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളികൾ തുടങ്ങിയവ മനോധൈര്യത്തോടെ നേരിട്ട സൈനികരെ അനുസ്മരിക്കുന്നതായും മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പിൽ അദ്ദേഹം പറഞ്ഞു. സുരക്ഷിതവും കഴിവുറ്റതും ആത്മനിർഭരവുമായ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള ദൃഢനിശ്ചയം ശക്തിപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.
1: आज कारगिल विजय दिवस है. ये दिन हमें गर्व से भर देता है. ये दिन हमें अपने वीर जवानों के अद्भुत साहस की याद दिलाता है. कारगिल की ऊंची ऊंची चोटियां, कठिन मौसम, दुश्मन की चुनौती, हर परिस्थिति हमारे सैनिकों के सामने थी, लेकिन उनका हौसला हर चुनौती से बड़ा था. उन्होंने माँ भारती की रक्षा के लिए अपना सर्वस्व अर्पित कर दिया.
0: ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. DRDOയുടെ കുശ മിസൈൽ പരീക്ഷണവും പ്രതിരോധ ഉൽപാദനത്തിലും കയറ്റുമതിയിലും കൈവരിച്ച പുരോഗതിയും INS മഹേന്ദ്രഗിരിയുടെ കമ്മീഷനിങ്ങും ഇതിന് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലുകളും പ്രതിരോധ ഉപകരണങ്ങളും ആത്മനിർഭർ ഭാരതിന്റെ വളരുന്ന ശക്തിയുടെ പ്രതീകമാണ്. ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കൂട്ടായ കഠിനാധ്വാനമാണ് ഈ വിജയത്തിന് പിന്നിലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മഴവെള്ള സംഭരണത്തിനായി ആരംഭിച്ച ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിൻ ജനങ്ങൾ ആവേശത്തോടെ ഏറ്റെടുത്തതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓരോ തുള്ളി വെള്ളവും സംരക്ഷിക്കണമെന്നും ഇത് വരും തലമുറകളുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ സ്വത്താണെന്നും അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു.
1: कैच द रेन का संदेश बहुत सीधा है. इसके तहत बारिश के पानी के संचयन, ग्राउंड वाटर रिचार्ज, पुराने जल स्रोतों के पुनर्जीवन और वृक्षारोपण को नई गति दी जा रही. मुझे बहुत खुशी है कि गांव हो या शहर, पंचायतें हो या सामाजिक संस्थाएं, हर जगह लोगों ने बढ़ चढ़कर भागीदारी की है.
0: ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിനിലൂടെ രാജ്യത്തുടനീളമുള്ള ആളുകൾ പ്രകൃതിയോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജീവിതത്തിലെ സവിശേഷ സന്ദർഭങ്ങളെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കണമെന്നും ഈ ക്യാമ്പയിൻ വരും തലമുറകൾക്ക് ശുദ്ധവായുവും മനോഹരമായ ഭാവിയും ഒരുക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ദേശീയ കൈത്തറി ദിനം അടുത്തമാസം ആഘോഷിക്കാനിരിക്കെ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം അഭിമാനത്തോടെ സംരക്ഷിക്കുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംഭാവനകളെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. കരകൌശല വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നെയ്ത്തുകാരെ ആദരിക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. കൈത്തറിയിൽ നിർമ്മിക്കുന്ന ഓരോ വസ്ത്രവും ഒരു പ്രദേശത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും കഥയാണ് പറയുന്നത്. കേരളത്തിലെ പരമ്പരാഗത കസവ് കലയെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു. കായിക മേഖലയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശമുണ്ട്. രാജ്യത്തെ യുവജനങ്ങൾ കായിക രംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെന്നും ജപ്പാൻ ഓപ്പൺ കിരീടം, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ലോർഡ്സ് ടെസ്റ്റ് ജയം ഇവയെല്ലാം ഓരോ പൌരനും അഭിമാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിലെ എറണാകുളത്തെ സൌത്ത് ചിറ്റൂരിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന അക്ഷര കൌതുകം ക്ലബിനെക്കുറിച്ച് അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു.
1: मुझे केरलम में, एर्नाकुलम के, साउथ चित्तूर में स्पोर्ट्स के ऐसे ही एक प्रयास के बारे में पता चला है. वहां के एक स्कूल में संस्कृत क्लब है. यहां के टीचर अभिलाष जी बड़े अनूठे तरीके से संस्कृत को लोकप्रिय बना रहे हैं. इस प्रोजेक्ट को अक्षर कंदुक नाम दिया गया है.
0: സംസ്കൃത ഭാഷാ പഠനം രസകരമാക്കുന്നതിനായുള്ള തന്റെ ശ്രമങ്ങൾ പ്രധാനമന്ത്രി മൻ കി ബാത്ത് പരിപാടിയിലൂടെ ലോകത്തെ അറിയിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് എറണാകുളം ജില്ലയിലെ സൌത്ത് ചിറ്റൂർ സെന്റ് മേരീസ് യു പി സ്കൂൾ സംസ്കൃത അധ്യാപകനായ അഭിലാഷ് ടി പ്രതാപ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: ഈ വർഷം ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന ഈ അവസരത്തിൽ ആവേശത്തെ എങ്ങനെ സംസ്കൃത ഭാഷാ പഠനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അക്ഷരകന്തുകം എന്ന പേരിലുള്ള ഈ ഒരു പ്രവർത്തന പദ്ധതിക്ക് രൂപം നൽകിയത്. ഈ ഒരു പ്രവർത്തനത്തെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ റേഡിയോ പ്രഭാഷണ പരിപാടിയിൽ ഉൾപ്പെടുത്തി ലോകത്തോട്

0: ിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരുടെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് കാർഗിൽ വിജയ് ദിവസ് ആചരിക്കുന്നു. പാകിസ്ഥാനുമേൽ ഇന്ത്യ നേടിയ ചരിത്ര വിജയത്തിന്റെ 27-ാം വാർഷികം കൂടിയാണിന്ന്. ധീര സൈനികർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ലഡാക്കിലെ യുദ്ധസ്മാരകത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർ ധീര ജവാന്മാർക്ക് പ്രണാമമർപ്പിച്ചു. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ പ്രഥമ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള ലക്ഷ്യത്തോടെ മൈ ഭാരതാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേന്ദ്രമന്ത്രി പ്രൽഹാദ് ജോഷി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതലയേറ്റെടുത്തു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചതിനെ തുടർന്നാണ് ശ്രീ പ്രൽഹാദ് ജോഷി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അധിക ചുമതല ഏറ്റെടുത്തത്. നിലവിൽ ഉപഭോക്തൃ പൊതുവിതരണ പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ചുമതലയും അദ്ദേഹം വഹിക്കുന്നുണ്ട്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച 2024 നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബിൽ അവതരിപ്പിക്കും. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. KSRTC പ്രിയദർശിനി ബസിൽ കയറുന്ന പുരുഷന്മാർക്ക് ഫ്രീ ടിക്കറ്റ് നൽകിയാൽ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി CP ജോൺ. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണെന്ന് അദ്ദേഹം കണ്ണൂരിൽ വ്യക്തമാക്കി. KSRTC സ്ഥിരമായ വരുമാനം നിലനിർത്തുന്നുണ്ടെന്നും ഗതാഗതമന്ത്രി അറിയിച്ചു. മലപ്പുറം കുറ്റിപ്പുറത്ത് ബസ് തലകീഴായി മറിഞ്ഞ് ഒരാൾ മരിച്ചു. കോഴിക്കോട് സ്വദേശി വൈഷ്ണവാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് തൃശൂർ റൂട്ടിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്ക് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യ സിംബാബെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് വൈകിട്ട് 4:30 ഹരാരയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ 90 റണ്ണിന് ഇന്ത്യ വിജയിച്ചു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-0 മുന്നിലാണ്. 2 ആഴ്ചയോളം നീണ്ട വ്യോമാക്രമണങ്ങൾക്ക് ശേഷം ഇറാനിലെ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചതായി അമേരിക്ക. മേഖലയിലെ യുദ്ധ സാഹചര്യം ഒഴിവാക്കാനുള്ള നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് US ഈ നീക്കം. അതേസമയം ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട സുരക്ഷാ ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സാങ്കേതികവിദ്യ കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതോടൊപ്പം ഡിജിറ്റൽ സുരക്ഷയും ഉറപ്പാക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇതിനായി സ്കൂളുകളിൽ സൈബർ സേഫ്റ്റി കമ്മീഷൻ രൂപീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. കാർഗിൽ യുദ്ധത്തിൽ വെല്ലുവിളികളെ മനോധൈര്യത്തോട് നേരിട്ട സൈനികരെ മൻ കി ബാത്തിൽ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി. ജലസംരക്ഷണത്തിനുള്ള ക്യാച്ച് ദ റെയിൻ പ്രചാരണം ഭാവി തലമുറയ്ക്കുള്ള സ്വത്തെന്നും പരാമർശം. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന കേരളത്തിലെ അക്ഷര കൌതുകം ക്ലബിന് മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്രമന്ത്രി പ്രൽഹാദ് ജോഷി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതലയേറ്റെടുത്തു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
1: ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിനിൽ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് മൻ കി ബാത്തിൽ അഭ്യർത്ഥന. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്ത് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. കാർഗിൽ വിജയ് ദിവസിൽ സൈനികരുടെ അവിശ്വസനീയ ധൈര്യത്തിന് മുൻപിൽ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിലിലെ ഉയർന്ന കൊടുമുടികൾ, കഠിനമായ കാലാവസ്ഥ, ശത്രുക്കൾ ഉയർത്തുന്ന വെല്ലുവിളികൾ എന്നിവ നേരിട്ട സൈനികരുടെ മനോധൈര്യം മറ്റെന്തിനേക്കാളും വലുതാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യസുരക്ഷയ്ക്കായി സൈനികർ സർവ്വതും ത്യജിച്ചതായി പറഞ്ഞ അദ്ദേഹം കാർഗിൽ വിജയ് ദിവസ് നമ്മളിൽ അഭിമാനം നിറയ്ക്കുന്നതായും അഭിപ്രായപ്പെട്ടു. അടുത്തിടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി മാറിയ യുദ്ധക്കപ്പൽ INS മഹേന്ദ്രഗിരി സ്വയം പര്യാപ്ത ഭാരതത്തിന്റെ പ്രതീകമാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ആധുനിക യുദ്ധക്കപ്പലിന്റെ 75% തദ്ദേശീയമായാണ് നിർമ്മിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
2: INS മഹേന്ദ്രഗിരി ഷാമിൽ കിയാഗയാ. ये आधुनिक जंगी जहाज भारत में ही डिजाइन किया गया है, भारत में ही बना है. इसमें 75% से अधिक स्वदेशी सामग्री का उपयोग हुआ है. यह आत्मनिर्भर भारत की बढ़ती शक्ति का प्रतीक है.
1: DRDO പിനാക്ക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ്, കുശ മിസൈൽ എന്നിവയുടെ വിജയകരമായ പരീക്ഷണത്തെക്കുറിച്ചും ഇന്തോനേഷ്യയിൽ ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾക്കായി സുപ്രധാന കരാർ ഒപ്പുവച്ചതിനെക്കുറിച്ചും ശ്രീ മോദി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. രാജ്യത്തെ യുവജനങ്ങൾ കായിക രംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ സമീപകാലത്ത് കൈവരിച്ചതായും ശ്രീ മോദി പറഞ്ഞു. ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയ PV സിന്ധുവിനെയും ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ വിജയിച്ച ഇന്ത്യൻ വനിതാ ടീമിനെയും അദ്ദേഹം അഭിനന്ദിച്ചു. എറണാകുളത്തെ സൌത്ത് ചിറ്റൂരിൽ ഫുട്ബോളിലൂടെ സംസ്കൃതത്തെ സവിശേഷമായ രീതിയിൽ ജനപ്രിയമാക്കുന്ന അധ്യാപകൻ ശ്രീ അഭിലാഷിനെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ലളിതമായ രീതിയിലാണ് അക്ഷര കമ്പുക എന്ന ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിനെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ഓരോ തുള്ളി മഴയും സംരക്ഷിക്കാൻ ഈ ക്യാമ്പയിനെ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. എവിടെ മഴ പെയ്താലും എപ്പോൾ പെയ്താലും അപ്പോൾ തന്നെ വെള്ളം ശേഖരിക്കുക എന്നതാണ് ക്യാച്ച് ദ റെയിന്റെ സന്ദേശം. July 4 മുതൽ രാജ്യമെമ്പാടും ആരംഭിച്ച ഈ ക്യാമ്പയിൻ മഴവെള്ള സംഭരണം, ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം, വൃക്ഷത്തൈ നടീൽ എന്നിവയ്ക്ക് പുതിയ മാർഗം നൽകുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വകാര്യ മേഖല വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ റോക്കറ്റായ വിക്രം 1 വിജയകരമായ വിക്ഷേപണം ഓരോ ഭാരതീയനും അഭിമാനം സമ്മാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തതിന്റെ ഗുണഫലങ്ങൾക്ക് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം രാജ്യത്ത് നിരന്തരം വളർന്നുവരുന്നത് സന്തോഷകരമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ മാസം നടന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നടത്തിയ മികച്ച പ്രകടനം അനുസ്മരിച്ച അദ്ദേഹം രാജ്യത്തിന്റെ യുവശക്തിയിൽ അഭിമാനിക്കുന്നതായും പറഞ്ഞു.
2: यह देखकर खुशी होती है कि भारत में ओलंपियाड्स और हैकेथॉन्स का कल्चर निरंतर बढ़ रहा है. मुझे विश्वास है कि देश के अधिक से अधिक युवा ऐसे फोरम्स में अपना इंटरेस्ट दिखाएंगे और भारत का परचम भी लहराएंगे.
1: അടുത്ത മാസം 7 രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്ന വേളയിൽ കൈത്തറി മേഖലയിൽ തൊഴിലെടുക്കുന്നവരെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ ഇവർ അഭിമാനത്തോടെ സംരക്ഷിക്കുന്നതായി പോച്ചമ്പള്ളി മുതൽ പട്ന വരെയും കുത്താമ്പള്ളി മുതൽ കച്ച് വരെയുമുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പറഞ്ഞു. വരാനിരിക്കുന്ന ഉത്സവവേളകളിൽ ഖാദി കൈത്തറി ഉത്പന്നങ്ങൾ വാങ്ങണമെന്നും ശ്രീ മോദി ജനങ്ങളോട് അഭ്യർത്ഥനയിച്ചു. ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിനിലൂടെ രാജ്യത്തെ ജനങ്ങൾ പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതായും പ്രചോദനാത്മകമായ വിവിധ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പറഞ്ഞു. ഗിർ വനസംരക്ഷണ പുനരുദ്ധാരണ ശ്രമങ്ങളെ തുടർന്ന് 60 വർഷത്തിന് ശേഷം ഗിർവനങ്ങളിൽ വീണ്ടും കൂടുകൂട്ടാനെത്തിയ ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ വേഴാമ്പലുകളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. പ്ലാസ്റ്റിക് മലിനീകരണം ലോകമൊട്ടാകെ പരിസ്ഥിതിക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നതായി പറഞ്ഞ ശ്രീ മോദി പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. ഓഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി സർവ്വതം സമർപ്പിച്ച എണ്ണമറ്റ ധീരരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ സ്മരിച്ചു. ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ദിവസമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഹർഹർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ ഈ വർഷവും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു.
2: पूरे देश को एक अद्भुत भावना से जोड़ा है. हर घर हर गली में तिरंगे का उत्सव दिखाई देता है. इस वर्ष भी हमें हर घर तिरंगा अभियान को पूरे उत्साह के साथ आगे बढ़ाना है. अपने घर पर पूरे सम्मान के साथ तिरंगा फहराना है.
1: സ്വാതന്ത്ര്യദിനത്തിന് മുൻപായി ജനങ്ങൾ ആശയങ്ങളും നിർദ്ദേശങ്ങളും പതിവ് പോലെ മൈ ജിഒവിയിൽ പങ്കിടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഉപസംഹരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീരസൈനികർക്ക് 27-ാമത് കാർഗിൽ വിജയ് ദിവസിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. സൈനികരുടെ സമാനതകളില്ലാത്ത ധീരതയ്ക്കും പരമോന്നതമായ ദേശസ്നേഹത്തിനും രാജ്യം എക്കാലവും കടപ്പെട്ടിരിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു വ്യക്തമാക്കി. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയെ ചരിത്ര വിജയത്തിലേക്ക് നയിച്ചത് സൈനികരുടെ അസാധാരണമായ ധൈര്യവും അചഞ്ചലമായ ദൃഢനിശ്ചയവും പരമമായ ത്യാഗവുമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. 1999 കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ ചരിത്ര വിജയത്തെയാണ് രാജ്യം ഈ ദിനത്തിൽ അനുസ്മരിക്കുന്നത്. ഏത് വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. കാർഗിൽ വിജയ് ദിവസ് ഇന്ത്യൻ സൈന്യത്തിന്റെ അസാധാരണമായ ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും പ്രതീകമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച് 2024 നിയമം ഭേദഗതി ചെയ്യുന്ന ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആയിരിക്കും അവതരിപ്പിക്കുക. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബിൽ വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചതിനെ തുടർന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്തു. നിലവിൽ ഉപഭോക്തൃ പൊതുവിതരണ പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ചുമതലയും അദ്ദേഹം വഹിക്കുന്നുണ്ട്. നിലവിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കരിങ്കടൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് മുന്നറിയിപ്പുമായി വിദേശകാര്യ മന്ത്രാലയം. സുരക്ഷയും അപകട സാധ്യതകളും ശ്രദ്ധാപൂർവ്വം വിലയിരുത്തിയ ശേഷം മാത്രമേ ഇത്തരം ജോലികൾ സ്വീകരിക്കാവൂവെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. മലപ്പുറം കുറ്റിപ്പുറത്ത് ബസ് തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവ് മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് തൃശൂർ റൂട്ടിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഡിവൈഡറിൽ തട്ടിയ ബസ് തലകീഴായി മറിയുകയായിരുന്നു. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് വൈകിട്ട് 4:30 ഹരാരയിൽ നടക്കും. ഇന്നലെ നടന്ന മത്സരത്തിൽ 90 റൺസിന് ഇന്ത്യ വിജയിച്ചിരുന്നു. കാർഗിൽ വിജയ് ദിവസിൽ സൈനികരുടെ ധീരോജ്വലമായ ത്യാഗങ്ങൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രാജ്യം. സൈനികരുടെ മനോധൈര്യത്തെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ വീടുകളിലും ഇക്കുറി ത്രിവർണ പതാക ഉയർത്തണമെന്നും പ്രധാനമന്ത്രി. ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിൻ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് മൻ കി ബാത്തിൽ അഭ്യർത്ഥന. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്ത് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
0: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
3: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
4: 1:00. ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
0: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
5: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
6: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ?
5: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
7: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: മങ്ങുന്നുണ്ടോ? വായിക്കുമ്പോൾ അക്ഷരങ്ങൾ വ്യക്തമാകുന്നില്ലേ? നിങ്ങളുടെ കണ്ണുകളുടെ ആരോഗ്യം ഇനി കൂടുതൽ കരുതലോടെ. ഓഗസ്റ്റ് 9 ഞായറാഴ്ച പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൗജന്യ തിമിര നിർണയ ക്യാമ്പ്. സൗജന്യ ഡോക്ടർ കൺസൾട്ടേഷൻ, OCT, HFA, NCT എന്നീ പരിശോധനകൾക്ക് 20% ഇളവ്. തിമിര ശസ്ത്രക്രിയ ആവശ്യമുള്ളവർക്ക് ജനറൽ വാർഡിൽ സൗജന്യ ശസ്ത്രക്രിയ. ശസ്ത്രക്രിയയ്ക്കു ശേഷം നേത്ര പരിശോധനയ്ക്ക് എത്തുന്നവർക്ക് മിതമായ നിരക്കിൽ കണ്ണടയും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04692700020 അല്ലെങ്കിൽ 04692700022 പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ കരുതൽ.
1: കാറും ബസ്സും ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
2: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ?
1: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: കാറ് ബസ് ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
3: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
2: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

മധുരഗീതങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജി അമൃത കാർത്തിക. എം ജി രാധാകൃഷ്ണൻ മലയാള സിനിമാ സംഗീതത്തിലെ ഏറ്റവും വ്യത്യസ്തമായ സംഗീത സംവിധായകരിൽ ഒരാളാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ലല്ലേ. ശാസ്ത്രീയ സംഗീതത്തിന്റെ ആഴവും സിനിമാ സംഗീതത്തിന്റെ ലാളിത്യവും ഒരുപോലെ ചേർത്ത് അനശ്വര ഗാനങ്ങൾ സൃഷ്ടിച്ച അദ്ദേഹം ഓരോ ഗാനത്തിനും സ്വന്തം വ്യക്തിമുദ്ര തന്നെ നൽകി. സംഗീതം അദ്ദേഹത്തിന് ഒരു തൊഴിൽ മാത്രമായിരുന്നില്ല, അത് ജീവിതവും ആത്മീയ അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഇന്നും കാലാതീതമായി നിലകൊള്ളുന്നു. ഇന്നും മധുരഗീതങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ കുറച്ച് ഗാനങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര പോകുന്നത്.

ബാല്യത്തിൽ തന്നെ സംഗീതത്തോട് അതിയായ താല്പര്യം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ആഴത്തിൽ പരിശീലനം നേടി. നിരവധി ഗുരുക്കന്മാരുടെ കീഴിൽ അഭ്യസിച്ച അദ്ദേഹത്തിന്റെ സംഗീതവിദ്യ പിന്നീട് സിനിമാ സംഗീതത്തിനും ഭക്തിഗാനങ്ങളിലും വ്യക്തമായി പ്രതിഫലിച്ചു.

സിനിമയിൽ സംഗീത സംവിധായകനായി എത്തിയപ്പോൾ പതിവ് ശൈലികൾ പിന്തുടരാതെ ഓരോ ചിത്രത്തിന്റെയും കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും അനുസരിച്ചുള്ള സംഗീതം ഒരുക്കുകയായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കേവലം ഹിറ്റുകൾ മാത്രമല്ല കഥയുടെ ഭാഗമായും മാറിയത്. മലയാള സിനിമയിൽ കലാമൂല്യമുള്ള സംഗീതത്തിന് പുതിയൊരു മുഖം നൽകിയ സംഗീതത്തിന് പുതിയൊരു മുഖം നൽകിയ സംഗീത സംവിധായകനായിരുന്നു അദ്ദേഹം.

0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിലൂടെയാണ് നമ്മൾ യാത്ര പോകുന്നത്. എം ജി രാധാകൃഷ്ണന്റെ മിക്ക ഗാനങ്ങളിലും കർണാടക സംഗീതത്തിന്റെ ഭാവം വ്യക്തമായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും. എന്നാൽ ശാസ്ത്രീയ സംഗീതം അറിയാത്ത ഒരാൾക്കും ആ ഗാനങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്ന ലാളിത്യവും ഉണ്ടായിരുന്നു. സങ്കീർണമായ രാഗങ്ങളെ പോലും ലളിതമായ ഈണങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതാണ് അദ്ദേഹത്തിന്റെ സംഗീതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.

കെ ജെ യേശുദാസ്, കെ ചിത്ര, എം ജി ശ്രീകുമാർ, സുജാത തുടങ്ങിയ പ്രമുഖ ഗായകരിൽ നിന്ന് ഏറ്റവും മികച്ച ആലാപനം പുറത്തു കൊണ്ടുവരാൻ എം ജി രാധാകൃഷ്ണന് കഴിഞ്ഞിരുന്നു. ഓരോ വാക്കിന്റെയും ഭാവം, ഉച്ചാരണം, വികാരം എന്നിവയ്ക്ക് അദ്ദേഹം നൽകിയ പ്രാധാന്യം ഗാനങ്ങളുടെ നിലവാരം തന്നെ ഉയർത്തിയിട്ടുണ്ട്.

സിനിമയ്ക്കു പുറമെ ഭക്തിഗാനങ്ങളിലും എം ജി രാധാകൃഷ്ണൻ വലിയ സംഭാവന നൽകി. ഗുരുവായൂരപ്പൻ, അയ്യപ്പൻ, ദേവി തുടങ്ങിയ ദൈവങ്ങളെ ആസ്പദമാക്കിയ അനേകം ഗാനങ്ങൾ ഇന്നും ക്ഷേത്രങ്ങളിലും വീടുകളിലുമൊക്കെ നമുക്ക് മുഴങ്ങുന്നതായിട്ട് കേൾക്കാം. ഭക്തിയും സംഗീതവും ഒത്തുചേർന്ന ആ ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ സൃഷ്ടിപാടവത്തിന്റെ മറ്റൊരു മുഖമാണ്. അങ്ങനെ ഭക്തിഗാനങ്ങളിലൂടെയും സിനിമാ ഗാനങ്ങളിലൂടെയും ഒക്കെ ഒരുപാട് ഗാനങ്ങളാണ് അദ്ദേഹം നമുക്കായി സമ്മാനിച്ചത്. അദ്ദേഹത്തിന്റെ മറ്റൊരു ചലച്ചിത്ര ഗാനം നമുക്ക് കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാൻ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
5: ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

കാർത്തികയോടൊപ്പം ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരഗീതങ്ങൾ. ഒ എൻ വി കുറുപ്പ്, യൂസുഫലി കേച്ചേരി, കൈതപ്രം, ശ്രീകുമാരൻ തമ്പി തുടങ്ങി പ്രമുഖ കവികളുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ നൽകിയ ഈണങ്ങൾ ഇന്നും മലയാളികളുടെ മനസ്സിൽ ജീവിക്കുന്നുണ്ട്. കവിതയുടെ അർത്ഥം നഷ്ടപ്പെടാതെ അതിന്റെ ആത്മാവിനെ സംഗീതത്തിലൂടെ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അപൂർവം തന്നെയായിരുന്നു. കേൾക്കാം മറ്റൊരു ഗാനം മധുരഗീതങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ.

സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി ബഹുമതികൾ എം ജി രാധാകൃഷ്ണനെ തേടിയെത്തി. എന്നാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അംഗീകാരം ജനങ്ങളുടെ ഹൃദയത്തിൽ നേടിയ സ്ഥാനമാണ്. പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ പുതിയ തലമുറയും ആസ്വദിക്കുന്നതാണ് അതിന്റെ തെളിവ്.

വളരെ ലളിതമായ ജീവിതമാണ് എം ജി രാധാകൃഷ്ണൻ നയിച്ചിരുന്നത്. സംഗീതത്തിലെ ഗുണനിലവാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല. പ്രശസ്തിയേക്കാൾ സംഗീതത്തിന്റെ ആത്മാവിനായിരുന്നു അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓരോ സൃഷ്ടിയും ഇന്നും പഠിക്കപ്പെടേണ്ട സംഗീത പാഠങ്ങൾ തന്നെയാണ്.

0: മോനെ ഓഗസ്റ്റ് 2 തന്നെ ഒന്ന്
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നു കണ്ട് വേഗം മടങ്ങാം.
4: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
5: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

അദ്ദേഹം ഇന്ന് നമ്മളിൽ നിന്നും വിടവാങ്ങിയെങ്കിലും അദ്ദേഹത്തിന്റെ സംഗീതം ഇന്നും ജീവിക്കുകയാണ്. നമ്മള് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടല്ലേ, കലാകാരന്മാർക്ക് മരണമില്ല എന്നുള്ളത്. ഓരോ തലമുറയും വീണ്ടും വീണ്ടും കേൾക്കുന്ന ഗാനങ്ങളിലൂടെ അദ്ദേഹം മലയാളികളുടെ ഹൃദയത്തിൽ എന്നും നിലനിൽക്കും. സംഗീതം എങ്ങനെ കാലത്തെ അതിജീവിക്കാം എന്നതിന് ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് എം ജി രാധാകൃഷ്ണന്റെ ജീവിതവും സംഗീതവും. ഇന്ന് മധുരഗീതങ്ങൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ എം ജി രാധാകൃഷ്ണൻ എന്ന അതുല്യ കലാകാരന്റെ ഗാനങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര പോയത്. ഇന്ന് ഈ ഗാനങ്ങൾ നിങ്ങൾക്കായി സമ്മാനിച്ചുകൊണ്ട് മധുരഗീതങ്ങളിൽ നിന്ന് ഇവിടെ പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: മോനെ ഓഗസ്റ്റ് 2-ന്
1: സോറി മുത്തച്ഛ, എനിക്കന്നൊരു കല്യാണമുണ്ട് MG റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:00 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
2: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
1: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.

ആശകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
2: മോനെ, ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്.
3: സോറി മുത്തച്ഛ, എനിക്കന്ന് ഒരു കല്യാണം ഉണ്ട് MG റോഡിൽ.
2: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
4: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
2: പിന്നെ അല്ലാതെ, ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
5: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
6: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI Golden Fest. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
2: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
1: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ. അനുഗ്രഹം.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 3 o'clock. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: മോനെ, ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്.
3: സോറി മുത്തച്ച, എനിക്കന്നൊരു കല്യാണം ഉണ്ട് MG റോഡിൽ.
2: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
4: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
2: പിന്നെ അല്ലാതെ, ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
5: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: മോനെ, ഓഗസ്റ്റ് 2 ഒന്ന്
2: സോറി മുത്തച്ഛ, എനിക്കന്നൊരു കല്യാണം ഉണ്ട് MG റോഡിൽ.
1: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
3: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
1: പിന്നെ അല്ലാതെ, ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: മോനെ ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
1: സോറി മുത്തച്ഛ, എനിക്കന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡില്.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
3: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
2: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാൻ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: നമസ്കാരം, ഓർമ്മയിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ RJ അപർണ. ഓർമ്മയിൽ ഇന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ MG രാധാകൃഷ്ണൻ. MG രാധാകൃഷ്ണന്റെ ശബ്ദത്തിലും സംഗീതത്തിലുമുണ്ട് കാലം തോൽക്കുന്ന മികവിന്റെ വശ്യത. ഭക്തിയും പ്രണയവും വേർപാടും നോവും വിരഹവുമെല്ലാം MG രാധാകൃഷ്ണന്റെ മുന്നിലെത്തുമ്പോൾ അതിലെല്ലാം തന്റെ ആത്മാവിനെ കുടിയിരുത്തുന്ന പ്രതിഭ. ഉറച്ച നിലപാടുകളും കർക്കശ്യവുമായിരുന്നു ജീവിതത്തിലെ മുഖമുദ്ര. സംഗീതത്തിനു മുകളിൽ ഒന്നിനെയും ഒരാളെയും താൻ പ്രതിഷ്ഠിക്കില്ല എന്ന് ഉറപ്പിച്ചുള്ള മുന്നോട്ടു പോക്ക്. വെല്ലുവിളികളെ അവസരമായി കണ്ട സംഗീതജ്ഞൻ. അതിനടയാളമായി പറയാവുന്ന സിനിമയായിരുന്നു മണിച്ചിത്രത്താഴ്.

സംഗീതജ്ഞനായി എം ജി രാധാകൃഷ്ണന്റെ തുടക്കം 1962 മുതൽ ലളിതഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയായിരുന്നു. ആകാശവാണിക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം ഗാനങ്ങൾ ഒരുക്കിയിരുന്നത്. പിന്നീട് ഗായകനുമായി. വേറിട്ട ആ ശബ്ദം മലയാള സംഗീതാസ്വാദകരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിച്ചിരുന്നു. അരവിന്ദന്റെ തമ്പിലൂടെയാണ് രാധാകൃഷ്ണൻ സിനിമാ സംഗീത ലോകത്തേക്ക് എത്തിപ്പെട്ടത്. പിന്നീട് സർവകലാശാല, അച്ഛനെയാണ് എനിക്കിഷ്ടം, അദ്വൈതം, മിഥുനം, അഗ്നിദേവൻ, കണ്ണെഴുതി പൊട്ടും തൊട്ട്, രക്തസാക്ഷികൾ സിന്ദാബാദ്, വെള്ളാനകളുടെ നാട്, കാറ്റ് വന്ന് വിളിച്ചപ്പോൾ, അനന്തഭദ്രം, അങ്ങനെ എണ്ണം പറഞ്ഞ ഹിറ്റുകളുടെ അമരക്കാരനായി.

സംഗീതത്തിനോടൊപ്പം കവിതയും ഇഴകലർത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര. വരികളിലെ ആഴത്തിനൊത്ത് രാധാകൃഷ്ണൻ ഒരുക്കിയ സംഗീതം ജനഹൃദയങ്ങളിൽ അത്രമേൽ ആഴ്ന്നിറങ്ങിയിരുന്നു. ആവർത്തിച്ച് കേൾക്കാൻ തോന്നിക്കുന്ന നിരവധി അനശ്വര ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച എം ജി രാധാകൃഷ്ണൻ 70-ാം പിറന്നാൾ ആഘോഷിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. 2010 ജൂലൈ 2 മലയാള സിനിമാ ലോകത്തിന് ആ തീരാനഷ്ടം നേരിടേണ്ടി വന്നത്. അവസാന കാലത്ത് കരൾ സംബന്ധമായ അസുഖങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. ലളിത സംഗീതത്തിന്റെ ചേരുവകൾ സിനിമാ സംഗീതത്തിലും പ്രയോഗിച്ച വ്യക്തിയായിരുന്നു എം ജി രാധാകൃഷ്ണൻ.

നാഥ നീ വരും, ഓ മൃദുലെ എത്ര പൂക്കാലം. പൂമുഖവാതുക്കൽ പഴന്തമിഴ് പാട്ടിഴയും പാടുവാൻ ഓർമ്മകളിൽ അല്ലിമലർക്കാവിൽ. വന്ദേ മുകുന്ദഹരെ തുടങ്ങി ഇന്നും മലയാളികളുടെ ഇഷ്ടഗാനങ്ങളിൽ നിരവധി ഗാനങ്ങൾക്ക് അദ്ദേഹം ഈണമിട്ടിട്ടുണ്ട്. ചലച്ചിത്ര ഗാനത്തിലും ലളിത സംഗീത രംഗത്തിനും നിരവധി സംഭാവനകൾ നൽകിയ എം ജി രാധാകൃഷ്ണൻ എന്ന അതുല്യ പ്രതിഭയുടെ ജീവിതത്തിലൂടെയായിരുന്നു ഇന്നത്തെ ഓർമ്മയുടെ യാത്ര. ഓർമ്മയിൽ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ്ഫസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മോനെ, ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
2: സോറി മുത്തച്ഛ, എനിക്കന്ന് ഒരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
1: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
3: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
1: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: ജോസ് കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: മോനെ, ഓഗസ്റ്റ് 2-ന് ഒന്ന്
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
2: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
3: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
2: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2-ന് രാവിലെ 10:30 എറണാകുളം എം ജി റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: യൂറിക്കാസ്റ്റ് കൂടിയാ, എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ?
6: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
7: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: സീറോ ഡെലിവറി
9: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
8: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
9: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
8: ഫോൺ 7012-58-6661.
9: സീറോ ഡെലിവറി, എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: പോപ്കോൺ ദ കംപ്ലീറ്റ് ഫിലിമി ഷോ.
3: സിനിമാ ലോകത്തെ പുതിയ വിശേഷങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് പോപ്കോൺ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. അപ്പൊ എന്തായാലും എനിക്ക് ഇന്ന് ആദ്യം പറയാനുള്ളത് മെറി ബോയ്സ് എന്ന മൂവിയെ കുറിച്ചിട്ടാണ്. പുതുമുഖ താരങ്ങൾ എത്തുന്ന ഈ മെറി ബോയ്സ് എന്ന മൂവിയുടെ പേര് കേട്ടപ്പോ തന്നെ ആദ്യം ഒരു ഐസ്ക്രീം അല്ലേ ഓർമ്മ വന്നത്. പക്ഷേ ഐസ്ക്രീം പോലെ തന്നെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഈ ഒരു മൂവി പറയുന്നത്. മെറി ബോയ്സ് എന്ന ചിത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ ആണ് കേട്ടോ ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുള്ളത്. കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന, അതായത് മെറിയുടെ പ്രിയപ്പെട്ട ആ ഒരു ആൺ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ മെറിയുടെ ബോയ്സ് ആരൊക്കെയാണ് എന്നൊരു കൗതുകം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്ററാണ് ഇപ്പോൾ റിലീസ് ആയിട്ടുള്ളത്. പുതുമുഖ താരങ്ങൾക്ക് അവസരം ഒരുക്കിയിരിക്കുന്നത് മാജിക് ഫ്രെയിംസ് ആണ് കേട്ടോ. പൊതുവെ മാജിക് ഫ്രെയിംസ് അങ്ങനെ പുതുമുഖങ്ങൾ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന മൂവീസ് പുറത്തു കൊണ്ടുവരാറില്ല എങ്കിലും അതിൽ നിന്നൊക്കെ ഒരു മാറ്റമാണ് ദാ ഈ മെറി ബോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തില് പ്രധാന കഥാപാത്രം, അതായത് മെറി ആയി എത്തുന്നത്, കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തിയ കഴിഞ്ഞ വർഷത്തെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ ആ ഒരു വില്ലത്തിയിലെ പൂച്ചക്കെന്നുള്ള വില്ലത്തി ഐശ്വര്യ രാജനാണ് കേട്ടോ. അപ്പൊ എന്തായാലും മെറി ആയിട്ട് ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു ലുക്കിലാണ് ഇതില് ഐശ്വര്യ എത്തിയിട്ടുള്ളത്. നവാഗതനായ മഹേഷ് മാനസ് ആണ് കഥ എഴുതി സംവിധാനം ചെയ്യുന്നത്. ഈ ചിത്രം ഉടനെ തന്നെ റിലീസിനെത്തും. മാജിക് ഫ്രെയിംസിന്റെ 38-ാമത്തെ ചിത്രമായിട്ടാണ് മെറി ബോയ്സ് ഒരുങ്ങുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു മൂവിക്ക് എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു പാട്ട് കേൾക്കാം. താ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: മോനെ, ഓഗസ്റ്റ് 2 തന്നെ ഒന്ന്
3: സോറി മുത്തച്ഛ, എനിക്കന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
2: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
4: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
2: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
5: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
6: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ
7: ജ്വല്ലേഴ്സ്.
8: മലയാള ചലച്ചിത്ര ലോകത്ത് വേറിട്ട പ്രമേയങ്ങൾ കൊണ്ടും ആഖ്യാന ശൈലി കൊണ്ടും ശ്രദ്ധേയമാകുന്ന പ്രോജക്റ്റുകൾക്കിടയിലേക്ക് സിനിമാ പ്രേമികളുടെ മനസ്സിലേക്കും ഇത് ഒരു പുതിയൊരു അനുഭവമായിട്ട് മറ്റൊരു മൂവി എത്തുകയാണ്. ഇതിനുള്ളിൽ ഈ ഒരു മൂവിയെ കുറിച്ചുള്ള കുറേ അപ്ഡേറ്റ് ഞാൻ പോപ്കോണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂവി ഏതാണെന്നല്ലേ, മായൻ എന്ന മൂവിയെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു മിസ്റ്ററി ത്രില്ലർ ആയിട്ടാണ് ഈ ഒരു മൂവി ഒരുങ്ങുന്നത് എന്നുള്ള കാര്യം നമ്മൾ തുടക്കം തൊട്ടേ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും മായൻ സിനിമയുടെ അന്താരാഷ്ട്ര ഷെഡ്യൂളിംഗ് റഷ്യയിൽ ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. മലയാള സിനിമയുടെ കഥാപരിസരങ്ങളെ ആഗോളതലത്തിലേക്ക് വ്യാപിക്കുന്ന ഈ പ്രോജക്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളിലൊന്നാണ് ഇപ്പോൾ റഷ്യയിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മാജിക് മൂൺ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പ്രശസ്ത നിർമ്മാതാവായ രാജീവ് ഗോവിന്ദൻ നിർമ്മിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ജിതിൻ കെ ജോസ് ആണ്. മലയാളികളുടെ പ്രിയ താരമായിട്ടുള്ള ജയസൂര്യ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ ഒരു ചിത്രത്തിൽ നൈല ഉഷയാണ് കേട്ടോ നായികയായി എത്തുന്നത്. അതോടൊപ്പം തന്നെ വിജയ് ബാബു, ഐശ്വര്യ രാജ്, ജിബിൻ ഗോപിനാഥ് എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു മൂവി നമുക്ക് ഒരുപാട് പ്രതീക്ഷകളാണ് ഇതിനോടകം തന്നെ തന്നിരിക്കുന്നത്. മൂവി എന്തായാലും വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കൊരു പാട്ട് കേൾക്കാം. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 9.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: മോനെ ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
1: സോറമുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണമുണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: കൊച്ചി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: The complete filmy show.
2: സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് പോപ്കോൺ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. കേരള ടാക്കീസിന്റെ ബാനറിൽ എം എ നിഷാദ് രചനയും സംവിധാനവും നിർവഹിച്ച ലാർക്ക് എന്ന മൂവിയെ കുറിച്ചിട്ടാണ് എനിക്കിനി പറയാനുള്ളത്. ഓൾറെഡി ഈ ഒരു മൂവി റിലീസായി കഴിഞ്ഞു, പലരും കണ്ടിട്ടുണ്ടാകും. സൈജു കുറുപ്പ്, അജു വർഗീസ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി എം എ നിഷാദ് ആണ് കേട്ടോ ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ലാർക്ക് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ തെരഞ്ഞെടുക്കപ്പെടുകയും അവിടെ നിരവധി അവാർഡുകളും ഈ ഒരു ചിത്രം കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. ആർ ഹരികുമാർ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ ടി ജി രവി, പ്രശാന്ത് അലക്സാണ്ടർ, എം എ നിഷാദ്, ജാഫർ ഇടുക്കി, സുധീർ കരമന, പ്രശാന്ത് മുരളി, വിജയ് മേനോൻ, സജി സോമൻ, ബിജു സോപാനൻ തുടങ്ങിയ നീണ്ട താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ഈ ഒരു ചിത്രം മികച്ച പ്രതികരണത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു വീക്കെൻഡിലെ മൂവിയൊക്കെ കാണണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഇതാ ഈ ഒരു മൂവി ഒന്ന് പോയി കാണാവുന്നതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു മൂവിക്ക് ഇനിയും ഒരുപാട് മികച്ച പ്രതികരണങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മളെ ഒരു പാട്ട് കൂടി കേൾക്കാൻ പോവാണ് കേട്ടോ. ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ரேடியோ மக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய்.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
6: മോനെ, ഓഗസ്റ്റ് 2 ഒന്ന്.
7: സോറി മുത്തച്ഛ, എനിക്കന്നൊരു കല്യാണം ഉണ്ട് MG റോഡിൽ.
6: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
8: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
6: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
9: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.

സിനിമ വിശേഷങ്ങളും വാർത്തകളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് പോപ്കോൺ ആണ്. ഇനി എനിക്ക് പറയാനുള്ളത് ഒരു സൂര്യ മൂവിയെ കുറിച്ചിട്ടാണ് കേട്ടോ. സൂര്യ നായകനായി എത്തുന്ന സൂപ്പർ ഹിറ്റ് തെലുങ്ക് സംവിധായകൻ വെങ്കി അറ്റ്ലൂരി സംവിധാനം ചെയ്യുന്ന വിശ്വനാഥ് ആൻഡ് സൺസിന്റെ റിലീസ് ഒരുങ്ങുകയാണ്, അല്ലെങ്കിൽ ആ ഒരു റിലീസ് തീയതി അടുക്കുകയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. അപ്പൊ മൂവിയുടെ രണ്ടാമത്തെ ഒരു സോങ്ങും റിലീസ് ആയിട്ടുണ്ട്. അതിനെ കുറിച്ചാണ് ഇനി എനിക്ക് പറയാനുള്ളത്. ചിത്രത്തിന്റെ ആഗോള റിലീസ് ഓഗസ്റ്റ് 14 പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിലെ പ്രദർശനത്തിന് എത്തുന്നത് ന്യൂ സൂര്യ ഫിലിംസ് ആണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ രണ്ടാമത്തെ ഗാനം പുറത്തിറങ്ങിയിരിക്കുകയാണ്. സൂര്യയുടെ ജന്മദിനത്തിന്റെ അന്ന് ഇതിന്റെ ഒരു പ്രൊമോ വീഡിയോ ഒക്കെ ചെറുതായിട്ടൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 25 ഈ ഒരു പാട്ട് റിലീസായത്. റിലീസായ സമയം തൊട്ട് സോഷ്യൽ മീഡിയയിൽ ദാ ഈ ഒരു പാട്ട് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പാട്ടിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സൂര്യ തന്നെയാണ് കേട്ടോ ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ചിത്രത്തിൽ മമിതയാണ് നായികയായി എത്തുന്നത്. മമിത ഈ ഒരു പാട്ടിൽ തകർപ്പൻ ഡാൻസ് ഒക്കെ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പാട്ട് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കേൾക്കുക, അല്ലെങ്കിൽ ഒരു വീഡിയോ ഒന്ന് സെർച്ച് ചെയ്ത് കാണുന്നത് നല്ലതായിരിക്കും. നല്ല വൈബ് ഉള്ള സോങ് ആണ്. നമുക്കൊരു പാട്ട് കേട്ടിട്ട് വരാം. അപ്പോ ദാ ഒരു പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: كمبليت فيلمي شو.
1: സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് പോപ്കോൺ ആണ്, കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. ഇനി എനിക്ക് പറയാനുള്ളത് ലോ ആൻഡ് ഓർഡർ എന്ന മൂവിയെ കുറിച്ചിട്ടാണ്. രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ഈ ഒരു മൂവിയുടെ റിലീസ് തീയതി ഇതാ അനൗൺസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. സെപ്റ്റംബർ 4 ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. ചിത്രത്തില് ലീഡ് റോൾ കൈകാര്യം ചെയ്യുന്നത് പ്രകാശ് വർമ്മയാണ് കേട്ടോ. അദ്ദേഹം ഒരു പോലീസ് ഓഫീസർ ആയിട്ടാണ് ചിത്രത്തിൽ വരുന്നത്. ജൂനിയേഴ്സായ 5 ചെറുപ്പക്കാരെയുമാണ് ഈ ഒരു പുതിയ പോസ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സത്യം സിനിമാസ്, മഹാസുബൈർ, മൂവി ക്ഷേത്ര എന്നിവയുടെ ബാനറിൽ പ്രേമചന്ദ്രൻ, MG, മഹാസുബൈർ എന്നിവർ ചേർന്നിട്ടാണ് ചിത്രം നിർമ്മിക്കുന്നത്. കൊച്ചി നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ പൂർണ്ണമായും ഒരുങ്ങുന്ന ഒരു പോലീസ് സ്റ്റോറിയാണ് ചിത്രം പറയുന്നത്. ആക്ഷൻ മാസ് ആയിട്ടാണ് ഈ ഒരു ചിത്രം നമ്മുടെ ഇടയിലേക്ക് എത്തുന്നത്. വലിയ മുതൽ മുടക്കിലാണ് ചിത്രം ഒരുങ്ങുന്നത്. 90 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ചിത്രീകരണം കൊച്ചിക്ക് പുറമെ കണ്ണൂർ, വയനാട്, കോട്ടയം, തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു മൂവി വൻ വിജയമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പതിയെ ഇന്നത്തെ പോപ്കോണിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ ടാറ്റാ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ RJ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: മോനെ ഓഗസ്റ്റ് 2 തന്നെ ഒന്ന്
1: സോറി മുത്തച്ഛ, എനിക്കന്ന് ഒരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
5: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
6: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
7: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി ക്ലീനിംഗ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് സോമിൽ ചിക്കുളത്തിൽ പടി തുകലശ്ശേരി.
1: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
2: 5 o'clock.

0: റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മോനെ, ഓഗസ്റ്റ് 2 തന്നെ ഒന്ന്.
2: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
1: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
3: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
1: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം എം ജി റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
6: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി ക്ലീനിംഗ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി.

0: Silver Screen. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 സിൽവർ സ്ക്രീൻ കൂടെയുള്ളത് ദീപ. മലയാള സിനിമയിൽ ഷാജി കൈലാസ് സിനിമയ്ക്ക് ഒരു പ്രത്യേക അർത്ഥം നൽകിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നല്ലേ. വലിയ നായകനെയും ശ്രദ്ധിക്കേണ്ട പശ്ചാത്തലമുള്ള ശക്തനായ വില്ലനെയും അതുപോലെ തന്നെ ഭാരിച്ച സംഭാഷണങ്ങളും കേരളത്തിലെ സിംഗിൾ സ്ക്രീനുകളെ പിടിച്ചുലച്ച ആക്ഷൻ സീക്വൻസുകളും ഒക്കെ ആയിരുന്നു ആ ഒരു കാലം എന്ന് പറയുന്നത്. ഏകലവ്യനും കമ്മീഷണറും മുതൽ നരസിംഹവും ആറാം തമ്പുരാനും വരെ, അതായത് 90s രണ്ടായിരങ്ങളുടെ തുടക്കത്തിലും ഈ മാസ് സിനിമ എങ്ങനെയായിരിക്കണമെന്ന് നിർവചിക്കുന്ന ഒരു ചലച്ചിത്ര രചന സംവിധായകൻ നിർമ്മിച്ചു. മലയാള സിനിമയായ വരവ് സംവിധാനം ചെയ്തിരിക്കുന്നതും ഷാജി കൈലാസ് ആണ്. ജോജു ജോർജ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ ഒരു ഫിലിം പ്രതികാര കഥ പറയുന്ന പഴയ രീതിയിലുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കൂടിയാണ്. അപ്പൊ ഇന്നത്തെ സിൽവർ സ്ക്രീനിൽ നമ്മൾ പറയാൻ പോകുന്നത് വരവ് എന്ന മൂവിയുടെ റിവ്യൂ.
1: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
2: എനിക്കിതുപോലെ ഉപകാരം ചെയ്ത് നിങ്ങൾ ഉറക്കം വരാത്ത ചില ഊള ചെറ്റങ്ങളുണ്ട് ഈ നാട്ടിൽ.
1: പോളച്ചൻ 10 ദിവസത്തെ പരോളിനിറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. നമുക്ക് പണിയാവോ?
2: കുറച്ചു കാലമായിട്ട് സോൾവ് ചെയ്യാതെ ഇടുന്നൊരു പ്രശ്നം.
3: അവനാറാ പോലീസ്?
4: ഒരു കൊലക്കേസ് പ്രതിയാണ് മാഡം. ഇപ്പൊ

0: പരോള് ക്യാൻസൽ ചെയ്യാൻ എന്തെങ്കിലും ഒന്നും ചെയ്യും. ആ വിജിയുടെ പ്രതികാരം നമ്മളെ കാട്ടപ്പടലം തീർത്തിട്ടാണോ?
1: ചേട്ടായി വന്ന എന്റെ കൂട്ടത്തില് കാണാതെ പോയ കുഞ്ഞാങ്ങളെയും
2: പകവച്ച് ആരെ ഒന്നും ചെയ്യരുത്.
3: ഇപ്പൊ പ്രശ്നം അന്ന് പയ്യല്ല, അവങ്ങ അണ്ണ.
4: കവലപ്പെടാതെ സാർ ഞാൻ പാത്തുക്കറേ. ഇത്തവണ യോഹാന്റെ
5: പ്രാണിക്കും.
6: അഞ്ചു പേരെ ഐസിയിൽ കിടക്കണേ, ഒരെണ്ണത്തിന്റെ പോലും സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ടോ?

0: റിവഞ്ചെടുക്കുന്ന ഹീറോകളെ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ അവരെ നിയമത്തിന് ഇഷ്ടമല്ല.
1: ഇതിന്റെ പേരിൽ ഇനി തെമ്മാടിക്കുഴിപ്പി കിടക്കാനാണെങ്കിൽ ഞാൻ കോക്കിയ.
2: നമ്മളെ ചതിച്ചവരുടെ എണ്ണ എടുക്കുമ്പോ നമ്മളെ ചതിച്ചവരുടെ മുഖങ്ങളും എന്നെ തിട്ടപ്പെടുത്തട്ടെ സാറേ, എന്നാലല്ലേ കർത്താവിന്റെ കണക്കുമായിട്ട് അങ്ങ് ഒത്തുപോകും.
3: നിങ്ങളുടെ കുടുംബത്തിന് ശരിക്കും എന്താ സംഭവിച്ചത്?
4: ഈ വരവ് എന്ന മൂവിയില് ഇതിലെ ആക്ഷൻ സീക്വൻസുകൾ ആദ്യം പ്ലാൻ ചെയ്തതാണെന്നും പിന്നീട് ഒരു കഥാതന്തു കൂടി ചേർത്തതാണെന്നും തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് കേട്ടോ. 1990s ഹൈറേഞ്ചുകളിൽ നടക്കുന്ന ഒരു പഴയ പ്രതികാര കഥ, അതാണ് ഈ ഒരു സിനിമയിൽ വന്നിരിക്കുന്നത്. നായകനായ പോൾസൺ, അതായത് നമ്മുടെ ജോജു ജോർജ് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ, ആ ഒരു പേര് പോലും നമ്മൾ അറിയുമ്പോഴേക്കും രണ്ട് നീണ്ട പോരാട്ട സീക്വൻസുകളാണ് ഈ ഒരു ഫിലിമിൽ അവസാനിക്കുന്നത്. അത് മാത്രമല്ല, വ്യക്തിപരമായിട്ടുള്ള ഒരു കാരണം അത് ചൂണ്ടിക്കാട്ടി പോൾസൺ ജയിലിൽ നിന്ന് പരോളിലെ വീട്ടിലേക്ക് വരികയാണ്. പക്ഷെ അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുണ്ട്. അതേസമയം അദ്ദേഹത്തെ പുറത്താക്കാൻ നിരവധി പേര് കാത്തിരിക്കുന്നുമുണ്ട്.

വരവ് എന്ന മൂവി മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ എന്നിവിടങ്ങളിലെ തേയിലത്തോട്ടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഭൂവുടമസ്ഥതയും എസ്റ്റേറ്റ് രാഷ്ട്രീയവും ഒക്കെ വെറും ബിസിനസ് മാത്രമല്ല തലമുറകളുടെ അധികാരത്തിന്റെ ഉപകരണങ്ങളുമാണ് എന്നും കൂടി ഈ ഒരു സിനിമ ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ പറഞ്ഞ പോലെ ജോജു ജോർജ് അവതരിപ്പിച്ചിരിക്കുന്ന പോൾസൺ ആണ് ഈ ഒരു ഫിലിമിന്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഈ പോൾസൺ കുട്ടിക്കാലത്ത് തന്നെ പുറത്താക്കപ്പെടുകയും, അതായത് പണ്ടുള്ള ആൾക്കാരാൽ പുറത്താക്കപ്പെടുകയും ഒന്നുമില്ലായ്മയിൽ നിന്ന് പിന്നീട് സ്വയം എങ്ങനെ വളർന്നു വന്നു എന്നുള്ളതാണ് ഈ ഒരു സിനിമയിൽ പ്രധാനമായിട്ടും പറയുന്നത്.

0: ഗ്ലോബൽ റോഡും ദുർപ്പകയുള്ള പോലെ.
1: ഹോം സ്റ്റേഷൻ കമ്പിളിപ്പാറ പോലീസ് സ്റ്റേഷൻ പരോൾ അനുവദിച്ചത് സൂപ്രണ്ട് ഓഫ് പോലീസ് സെക്രട്ടറിയിൽ കണ്ണു.
2: അവൻ നമുക്കിട്ട് ചെയ്തതൊക്കെ തിരിച്ചു കൊടുക്കാനെ നിന്റെ 10 ദിവസം പരോൾ തേയത്തില്ല.
3: വരവ് എന്ന മൂവിയിൽ പിന്നെ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ് മേടയിൽ കൊച്ചേട്ടൻ. ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മുരളി ഗോപയും പിന്നെ അതുപോലെ ജോജു ജോർജുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ രംഗങ്ങൾ ഒരു പൊട്ടിത്തെറി സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ വാണി വിശ്വനാഥിന്റെ തിരിച്ചുവരവും ഈ ഒരു സിനിമയിൽ ഒരു ഹൈലൈറ്റ് ആണ്. 90s മലയാളം തെലുങ്ക് സിനിമകളിലെ ഏറ്റവും ശക്തമായ സാന്നിധ്യമായിരുന്നു ഈ ഒരു നടി. അപ്പൊ വർഷങ്ങളായിട്ട് മലയാള സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. അങ്ങനെ ഈ ഒരു സിനിമയിലും ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ എടുത്തു പറയേണ്ട മറ്റു താരങ്ങളാണ് അർജുൻ അശോകൻ, ദീപക് പറമ്പോൾ, ഷമ്മി തിലകൻ, കോട്ടയം രമേശ്, ബാബുരാജ്, ബൈജു സന്തോഷ്, സാനിയ എന്നിവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. എന്തായാലും വരവ് എന്ന മൂവി അല്ലെങ്കിൽ ഇതുപോലുള്ള ഷാജി കൈലാസ് ചിത്രം എന്നൊക്കെ നമുക്ക് ആ ഒരു പഴയ രീതിയിലേക്ക് അല്ലെങ്കിൽ പഴയ സിനിമകൾ കണ്ട് ആസ്വദിച്ചു വന്നവർക്ക് എങ്ങനെയായിരിക്കും ഈ ഒരു ഫിലിം നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് തിയേറ്ററിൽ പോയി മാത്രമേ അറിയാൻ കഴിയുള്ളൂ. പിന്നെ മാത്രമല്ല ഇങ്ങനെയുള്ള സിനിമകളിലൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പൊ എന്തായാലും ബാക്കിയെല്ലാം തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷം. അപ്പൊ ഇന്നത്തെ സിൽവർ സ്ക്രീൻ ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഇത്രയും നേരം വരവ് എന്ന മൂവിയുടെ റിവ്യൂ ആണ് കേട്ടുകൊണ്ടിരുന്നത്. കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: മോനെ, ഓഗസ്റ്റ് 2 ഒന്ന്.
3: സോറി മുത്തച്ഛ, എനിക്കന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
2: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
4: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
2: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
5: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
6: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
7: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
8: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: റേഡിയോ മാക്ഫസ് 90.4 മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
2: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ചില തീയതികൾ ഓർത്തിരിക്കാൻ ഒരു കലണ്ടർ ആവശ്യമില്ല. ഇന്ന് ജൂലൈ 26, അത്തരത്തിലുള്ള ഒരു ദിവസം. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. ഈ ദിവസം നമ്മളിൽ അഭിമാനം നിറയ്ക്കുന്നു. നമ്മുടെ വീരസൈനികരുടെ അവിശ്വസനീയമായ ധൈര്യത്തെ ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നു. കാർഗിലിലെ ഉയർന്ന കൊടുമുടികൾ, കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളികൾ, ഇങ്ങനെ പല ദുഷ്കരമായ സാഹചര്യങ്ങൾ അവർക്ക് മുന്നിലുണ്ടായിരുന്നു. നമ്മുടെ സൈനികർ എല്ലാ വെല്ലുവിളികളെയും നേരിട്ടു. അവരുടെ മനോധൈര്യം ഏതൊരു വെല്ലുവിളിയെക്കാളും വലുതായിരുന്നു. ഭാരതമാതാവിന്റെ സുരക്ഷയ്ക്കായി അവർ സർവ്വതും ത്യജിച്ചു. ഇന്ന് കാർഗിൽ വിജയ് ദിവസിന്റെ ഈ വേളയിൽ എല്ലാ ധീരരായ രക്തസാക്ഷികൾക്കും ധീരരായ സൈനികർക്കും ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഭാരതം സ്വന്തം വീരന്മാരെ സ്മരിക്കുക മാത്രമല്ല, അവരുടെ കഥകൾ പുതിയ തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യുന്നു. ഈ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വർഷം ഒരു വിശേഷ ശൗര്യ വിജയ് യാത്ര സംഘടിപ്പിച്ചു. ജൂലൈ 14 ഡൽഹിയിലെ നാഷണൽ വാർ മെമ്മോറിയലിൽ നിന്നാരംഭിച്ച ഈ മോട്ടോർ സൈക്കിൾ യാത്ര ദ്രാസിലെ കാർഗിൽ വാർ മെമ്മോറിയൽ വരെയാണ്. ഇതിന്റെ സന്ദേശം ഓൺ റൈഡ്, ഓൺ നേഷൻ, ഓൺ സല്യൂട്ട്. രാജ്യത്തിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ വിസ്മരിക്കപ്പെടില്ല എന്ന് ഈ യാത്ര ഓർമ്മപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സൈനികരുടെ ധൈര്യം മാത്രമല്ല, സാങ്കേതിക കഴിവുകളും നിരന്തരം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് INS മഹേന്ദ്രഗിരി ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തി. ഈ ആധുനിക യുദ്ധക്കപ്പൽ ഭാരതത്തിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ്. ഇതിന്റെ 75% തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ആത്മനിർഭർ ഭാരതത്തിന്റെ വളരുന്ന ശക്തിയുടെ പ്രതീകമാണ്. ഈ മാസം DRDO പിനാക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റും വിജയകരമായി പരീക്ഷിച്ചു. നമ്മുടെ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കൂട്ടായ കഠിനാധ്വാനമാണ് ഈ വിജയത്തിന് പിന്നിൽ. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് DRDO കുശ മിസൈലും വിജയകരമായി പരീക്ഷിച്ചു. സുഹൃത്തുക്കളെ, ഇന്ന് പ്രതിരോധ ഉൽപാദനമായാലും പ്രതിരോധ കയറ്റുമതിയായാലും മിത്രരാജ്യങ്ങളുമായുള്ള രാഷ്ട്രീയ സഹകരണമായാലും ഭാരതം തുടർച്ചയായി പുതിയ ഉയരങ്ങളിലെത്തുകയാണ്. ഈ മാസം ആദ്യം ഞാൻ ഇന്തോനേഷ്യയിലായിരുന്നു. അവിടെ ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾക്കായി ഒരു പ്രധാന കരാർ ഒപ്പിട്ടു. ഭാരതത്തിന്റെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വരൂ, ഇന്ന് ഈ കാർഗിൽ വിജയ ദിവസത്തിന്റെ ഈ വേളയിൽ നമ്മുടെ അമരരായ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും സുരക്ഷിതവും കഴിവുറ്റതും ആത്മനിർഭരവുമായ ഒരു ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നമ്മുടെ ദൃഢനിശ്ചയം ശക്തിപ്പെടുത്തുകയും ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിന്റെ കഴിഞ്ഞ അധ്യായത്തിൽ ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിനെ കുറിച്ച് ഞാൻ നിങ്ങളുമായി സംസാരിച്ചിരുന്നു. ഓരോ തുള്ളിമഴയും സംരക്ഷിക്കാനുള്ള ഈ ക്യാമ്പയിനെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചു. ക്യാച്ച് ദ റെയിൻ എന്ന സന്ദേശം വളരെ ലളിതമാണ്. എവിടെ മഴ പെയ്താലും എപ്പോൾ പെയ്താലും അവിടെ അപ്പോൾ തന്നെ വെള്ളം ശേഖരിക്കുക. അതിനാൽ ജൂലൈ 4 മുതൽ രാജ്യമെമ്പാടും ഒരു പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പയിൻ മഴവെള്ള സംഭരണം, ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, പുരാതന ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം, വൃക്ഷത്തൈ നടീൽ എന്നിവയ്ക്ക് പുതിയ മാർഗം നൽകുന്നു. ഗ്രാമങ്ങളോ നഗരങ്ങളോ പഞ്ചായത്തുകളോ സാമൂഹിക സംഘടനകളോ ആകട്ടെ, എല്ലായിടത്തും ആളുകൾ ആവേശത്തോടെ ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ചില സ്ഥലങ്ങളിൽ പഴയ കുളങ്ങളിൽ നിന്ന് ചെളി നീക്കം ചെയ്യുന്നു. മറ്റു ചിലയിടത്ത് കിണറുകളും സ്റ്റെപ്പ് വെല്ലുകളും പുനരുജ്ജീവിപ്പിക്കുന്നു. ഓരോ സ്റ്റെപ്പ് വെല്ലും ഇപ്പോൾ ഭൂഗർഭജല റീചാർജിനുള്ള ഒരു മാധ്യമമായി മാറുകയാണ്. സുഹൃത്തുക്കളെ, മധ്യപ്രദേശിലെ സീധി ജില്ലയിൽ ഏകദേശം 1500 കുളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. നരസിംഗ്പൂരിൽ അമൃത് സരോവരുകൾ നവീകരിച്ചു. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ വലിയ തോതിൽ വെള്ളം സംരക്ഷിക്കാനുള്ള ശേഷി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ നന്ദ്യാലിൽ എല്ലാ പഞ്ചായത്തുകളും പഴയ കുളങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ ഈ ക്യാമ്പയിനിൽ പങ്കുചേർന്നു. നമ്മുടെ നഗരങ്ങളും പിന്നിലല്ല. ഛത്തീസ്ഗഡിലെ കോർബ, ഒഡീഷയിലെ ഭുവനേശ്വർ, ആന്ധ്രാപ്രദേശിലെ വിജയനഗരം എന്നിവിടങ്ങളിലെല്ലാം ഈ പ്രചാരണത്തിന്റെ ആവേശോജ്വലമായ ഫലം കാണാം. നമ്മുടെ അയൽപക്കത്തുള്ള ഒരു കുളത്തിന്റെയോ കിണറിന്റെയോ സ്റ്റെപ്പ് വെല്ലിന്റെയോ ഉത്തരവാദിത്തം നമുക്ക് ഏറ്റെടുക്കാം. ഓരോ തുള്ളി വെള്ളവും സംരക്ഷിക്കാം. ഇന്ന് സംരക്ഷിക്കപ്പെടുന്ന ഓരോ തുള്ളി വെള്ളവും വരും തലമുറകളുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ സ്വത്താണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചു. രാജ്യത്തെ ഓരോ പൌരനും ഇന്ത്യൻ സംഘത്തിന് ആശംസകൾ നേരുന്നു. എല്ലാ കളിക്കാരും അത്ലറ്റുകളും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ജനങ്ങളുടെ ഹൃദയം കീഴടക്കുകയും ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ യുവാക്കൾ സമീപകാലത്ത് കായിക രംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി PV സിന്ധു മാറി. അവരുടെ നേട്ടത്തിൽ രാജ്യം ഒന്നടങ്കം അഭിമാനിക്കുന്നു. ലണ്ടനിലെ ലോർഡ്സ് സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം വിജയിച്ചു. ഇതൊരു ചരിത്ര വിജയമാണ്. 270 റൺസിന്റെ വലിയ വ്യത്യാസത്തിൽ നമ്മുടെ ടീം ഈ മത്സരം വിജയിച്ചു. എന്നാൽ അതുമാത്രമല്ല, ലോർഡ്സിന്റെ നീണ്ട ചരിത്രത്തിൽ വനിതാ ടീമിന് വേണ്ടിയുള്ള ആദ്യ ടെസ്റ്റ് മത്സരമായിരുന്നു ഇത്. 1983 ഭാരതം ക്രിക്കറ്റ് ലോകകപ്പ് ആദ്യമായി നേടിയത് ഈ ഗ്രൗണ്ടിലാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ സ്ത്രീശക്തി ഇവിടെ രാജ്യത്തിന്റെ യശസ്സുയർത്തി. സുഹൃത്തുക്കളെ, വളരെ അർത്ഥവത്തായ ചില ചെറിയ പരിശ്രമങ്ങളുണ്ട്. കേരളത്തിലെ എറണാകുളത്തെ സൗത്ത് ചിറ്റൂരിൽ അത്തരമൊരു കായിക സംരംഭത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. അവിടെ ഒരു സ്കൂളിൽ ഒരു സംസ്കൃതം ക്ലബ്ബുണ്ട്. അവിടുത്തെ അധ്യാപകൻ അഭിലാഷ് സംസ്കൃതത്തെ സവിശേഷമായ രീതിയിൽ ജനപ്രിയമാക്കുന്നു. ഈ പദ്ധതിയുടെ പേര് അക്ഷര കന്ദുക എന്നാണ്. ഈ പദ്ധതിയിൽ സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ലളിതമായ രീതിയിൽ വിശദീകരിക്കുന്നു. ഇത് പഠനം ആസ്വാദ്യകരമാക്കുകയും കായിക രംഗത്ത് ആളുകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കഴിഞ്ഞ ഞായറാഴ്ച വിക്രം 1 വിജയകരമായ വിക്ഷേപണം ഓരോ പൗരനെയും അഭിമാന പുളകിതനാക്കി. ഇന്ത്യൻ ബഹിരാകാശ മേഖലയിലെ ഈ ചരിത്ര നിമിഷത്തിന് നാം എല്ലാവരും സാക്ഷിയായി. സ്വകാര്യ മേഖല വികസിപ്പിച്ചെടുത്ത ഭാരതത്തിലെ ആദ്യത്തെ റോക്കറ്റാണിത്. നമ്മുടെ യുവ ഇന്നോവേറ്റേഴ്സ്

സയൻസ് ഒളിമ്പ്യാഡുകൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഒന്നാണ്. ധാരാളം വിദ്യാർത്ഥികൾ അവയിൽ പങ്കെടുക്കുന്നു. ഈ മാസം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമെറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ ഒളിമ്പ്യാഡുകൾ നടന്നു. ഈ മത്സരങ്ങളിൽ ഇന്ത്യൻ സംഘം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഫിസിക്സ് ഒളിമ്പ്യാഡിൽ നമ്മുടെ 5 വിദ്യാർത്ഥികളും സ്വർണ മെഡലുകൾ കരസ്ഥമാക്കി ഭാരതം 1 റാങ്ക് നേടി. കഴിഞ്ഞ ദശകത്തിൽ നടന്ന എല്ലാ ഫിസിക്സ് ഒളിമ്പ്യാഡുകളിലും നമ്മുടെ രാജ്യത്ത് നിന്നുള്ള വിദ്യാർത്ഥികൾ സ്വർണ മെഡലോ വെള്ളി മെഡലോ നേടിയിട്ടുണ്ട്. കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും സ്വർണ മെഡലുകൾ നേടി. ഇതുവരെയുള്ള ഏറ്റവും മികച്ച പ്രകടനമാണിത്. ബയോളജി ഒളിമ്പ്യാഡിൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും മെഡലുകൾ നേടി. ഇതിൽ ഒരു സ്വർണ മെഡലുമുണ്ട്. മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിൽ 2 സ്വർണവും 4 വെള്ളി മെഡലുകളും നമ്മുടെ വിദ്യാർത്ഥികൾ സ്വന്തമാക്കി. രാജ്യത്തിന്റെ യുവശക്തിയിൽ എനിക്ക് അഭിമാനമുണ്ട്. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം ഭാരതത്തിൽ നിരന്തരം വളർന്നു വരുന്നത് കാണുന്നത് സന്തോഷകരമാണ്. രാജ്യത്തു നിന്ന് കൂടുതൽ കൂടുതൽ യുവാക്കൾ ഇത്തരം വേദികളിൽ എത്തുകയും വെന്നിക്കൊടി പാറിക്കുകയും ചെയ്യുമെന്ന് എനിക്കുറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവും അഭിനിവേശവും ഉള്ളപ്പോൾ എല്ലാ വഴികളും സുഗമമാകും. കാശ്മീരിലെ പരമ്പരാഗത പായയായ വഗുവിനായി ഇന്ന് നടക്കുന്ന പരിശ്രമങ്ങളിൽ ഇത് പ്രതിഫലിക്കുന്നു. ഇത് ഞാങ്ങണപ്പുല്ലും വൈക്കോലും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പായ നിർമ്മിക്കുന്ന പാരമ്പര്യത്തിന് 100 പഴക്കമുണ്ട്. ആദ്യം കാശ്മീരിലെ ചതുപ്പ് നിലങ്ങളിൽ നിന്നുള്ള പുല്ലും വൈക്കോലും ശേഖരിക്കുന്നു. വെയില് തുണക്കിയ ശേഷം അവ തരംതിരിക്കുന്നു. തുടർന്ന് കൈകൊണ്ട് നെയ്യുന്ന പ്രക്രിയയാണ്. ഒരു പായ നിർമ്മിക്കാൻ 2 കരകൗശല വിദഗ്ധർ ഏകദേശം 4 ദിവസമെടുക്കും. ഈ പായ സവിശേഷവും പരിസ്ഥിതി സൗഹൃദവുമാണ്. വേനൽക്കാലത്ത് തണുപ്പും ശീതകാലത്ത് ചൂടും നൽകുന്നു എന്നതാണ് ഇതിന്റെ ഒരു പ്രധാന സവിശേഷത. മുമ്പ് കാശ്മീരിലെ എല്ലാ വീട്ടിലും ഇത് കാണപ്പെട്ടിരുന്നു. എന്നാൽ സമീപ വർഷങ്ങളിൽ ഇതിന്റെ ഉപയോഗം കുറഞ്ഞു തുടങ്ങിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ശ്രീനഗറിൽ നിന്നുള്ള ഗുലാം ഹുസൈനും മകൾ തൻസിലയും ഒരു പ്രതിജ്ഞയെടുത്തു. വഗു കരകൗശല പാരമ്പര്യത്തിന് ഒരു പുതുജീവൻ നൽകുന്നതിൽ ഇരുവരും പങ്കാളികളായി. ഗുലാം ഹുസൈൻ വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ളയാളാണ്. ഈ ജോലിയിൽ അദ്ദേഹം നിരവധി വെല്ലുവിളികൾ നേരിട്ടു. എന്നാൽ വഗു സംരക്ഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയം അചഞ്ചലമായിരുന്നു. താമസിയാതെ നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ പരിശ്രമത്തിൽ പങ്കുചേരാൻ തുടങ്ങി. ഗുലാം ഹുസൈൻ ഈ നൈപുണ്യം ജനങ്ങൾക്കിടയിൽ വ്യാപിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ദൗത്യത്തിൽ പ്രാദേശിക തലത്തിൽ സർക്കാർ പിന്തുണയും ലഭിച്ചു. ഇന്ന് വഗു അതിവേഗം ജനപ്രീതി നേടുകയും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ ശ്രമവുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഓർത്ത് എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഇന്ന് നാം എല്ലാവരും പ്രാദേശിക ഉൽപ്പന്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രവുമായി നമ്മൾ മുന്നോട്ടു പോവുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കാശ്മീരിലെ വഗു നിങ്ങളുടെ വീടിന്റെ ഭാഗമായി മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൂടെ? സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് ചായ വെറുമൊരു പാനീയമല്ല, അത് ആത്മബന്ധത്തിന്റെ പ്രതീകം കൂടിയാണ്. ദിവസത്തിന്റെ തുടക്കത്തിലായാലും സുഹൃത്തുക്കളെ കണ്ടുമുട്ടുമ്പോളായാലും കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുമ്പോളായാലും ചായ എല്ലാ അവസരങ്ങളുടെയും ഭാഗമായി മാറുന്നു. ചായയുമായുള്ള എന്റെ ബന്ധം നിങ്ങൾക്ക് നന്നായി അറിയാം. എന്നാൽ ഇന്ന് ഞാൻ സംസാരിക്കുന്ന ചായ രുചി നൽകുക മാത്രമല്ല, നിരവധി സഹോദരിമാരുടെ ജീവിതത്തിലേക്ക് സ്വാശ്രയബോധത്തിന്റെ ഒരു പുതിയ സുഗന്ധം പകരുകയും ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ബിജ്നോർ ജില്ലയിലെ ലഖിവാല ഗ്രാമത്തിലെ ഒരു സ്വയം സഹായ സംഘവുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ വിദുർ പ്രേരണ സ്വദേശി ഹെർബൽ ടീ തയ്യാറാക്കി. ഇതിൽ ഇഞ്ചിപ്പുല്ല്, ചിറ്റമൃത്, ഇരട്ടി മധുരം, തുളസി, പച്ചമഞ്ഞൾ, കറുവപ്പട്ട, ഏലം, പെരിഞ്ചീരകം തുടങ്ങിയ പ്രകൃതിദത്ത ചേരുവകൾ അടങ്ങിയിരിക്കുന്നു. അതിന്റെ സവിശേഷമായ രുചിയും ഗുണങ്ങളും കാരണം ഈ ചായ

വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ജനപ്രീതി നേടി. പ്രയാഗ്രാജിലെ മഹാകുംഭിലും ഡൽഹിയിലെ അന്താരാഷ്ട്ര ഭക്ഷ്യമേളയിലും ഈ ഹെർബൽ ടീ വ്യാപക പ്രശംസ നേടി. വിദേശത്തു നിന്നുള്ള സന്ദർശകരും ഇതിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഏറ്റവും പ്രചോദനാത്മകമായ വശം അതിന്റെ തുടക്കമാണ്. ഈ മുഴുവൻ ശ്രമവും ആരംഭിച്ചത് വെറും 100,000 രൂപയിലാണ്. ഇന്ന് ഈ ബ്രാൻഡ് രാജ്യത്തുടനീളമുള്ള പ്രധാന സ്ഥാപനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. പ്രാദേശിക അറിവ്, പ്രകൃതി, സ്ത്രീകളുടെ ആത്മവിശ്വാസം എന്നിവ ഒത്തുചേരുമ്പോൾ ഒരു ചെറിയ ശ്രമം പോലും വലിയ മാറ്റത്തിന്റെ തുടക്കമാകുമെന്ന് ഈ സംരംഭം നമ്മെ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് ഏക് പേഡ് മാ കേ നാം ക്യാമ്പയിനിലൂടെ രാജ്യത്തുടനീളമുള്ള ആളുകൾ പ്രകൃതിയോടുള്ള അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. സമൂഹം ഈ വികാരവുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നിരവധി മനോഹരവും പ്രചോദനാത്മകവുമായ ഉദാഹരണങ്ങൾ മുന്നിലെത്തുന്നു. സുഹൃത്തുക്കളെ, അഹമ്മദാബാദിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ അത്ഭുതകരമായ ശക്തി പ്രകടമായി. 1 മണിക്കൂറിനുള്ളിൽ ഭാടച്ച് പ്രദേശത്ത് 3.5 ലക്ഷത്തിലധികം തൈകൾ നട്ടുപിടിപ്പിച്ചു. 25,000-ത്തിലധികം ആളുകൾ പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, NCC കേഡറ്റുകൾ, സന്നദ്ധ പ്രവർത്തകർ, സാധാരണ പൗരന്മാർ എന്നിവരെല്ലാം ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തു. വരും വർഷങ്ങളിൽ ഈ തൈകൾ ഒരു ഇടതൂർന്ന നഗരവനമായി മാറും. ഈ ശ്രമം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഏക് പേഡ് മാ കേ നാം ക്യാമ്പയിന് കീഴിൽ ജനശക്തിയുടെ അത്ഭുതകരമായ ദൃഢനിശ്ചയം ഉത്തർപ്രദേശിലും കണ്ടു. ജൂലൈ 12 ഒരൊറ്റ ദിവസം കൊണ്ട് 35 കോടിയിലധികം തൈകൾ അവിടെ നട്ടുപിടിപ്പിച്ചു. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഇതെനിക്ക് പ്രത്യേക അഭിമാനമാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മരങ്ങൾ മനുഷ്യർക്ക് മാത്രമല്ല, അവ എണ്ണമറ്റ ജീവജാലങ്ങൾക്കും ആവാസ കേന്ദ്രമാണ്. ഏകദേശം 60 വർഷത്തിനു ശേഷം ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ വീണ്ടും ഗുജറാത്തിലെ ഗിർ വനങ്ങളിൽ കൂടുകൂട്ടുന്നു. ഗിർവനത്തിൽ വർഷങ്ങളായി നടന്നുവരുന്ന സംരക്ഷണ പുനരുദ്ധാരണ ശ്രമങ്ങളുടെ ഫലമാണിത്. വേഴാമ്പലുകളെ വനങ്ങളുടെ കർഷകർ എന്ന് വിളിക്കുന്നു. അവ പഴങ്ങൾ തിന്നുകയും വിത്തുകൾ ദൂരെ വിതറുകയും ചെയ്യുന്നു. അതിൽ നിന്ന് കാട്ടിൽ പുതിയ മരങ്ങൾ വളരുന്നു. ഈ രീതിയിൽ ഒരു പക്ഷി കാടിനെ വീണ്ടും പച്ചപ്പുള്ളതാക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ സവിശേഷ സന്ദർഭങ്ങളെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കാൻ ഞാൻ നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അമ്മയുടെ പേരിൽ ഒരു മരം നടുക. ഇന്ന് നട്ടുപിടിപ്പിക്കുന്ന ഒരു ചെറിയ തൈ വരും തലമുറകൾക്ക് പച്ചപ്പും ശുദ്ധവായുവും മനോഹരമായ ഭാവിയും സ്വത്തായി സ്വരുക്കൂട്ടും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് പ്ലാസ്റ്റിക് മലിനീകരണം ലോകമൊട്ടാകെ പരിസ്ഥിതിക്ക് ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വർഷങ്ങളായി പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നു. അതിനാൽ പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, ബീഹാറിലെ സീതാമഠിയിൽ വേസ്റ്റ് ടു വെൽത്ത് എന്നതിന്റെ ഒരു ഉത്തമമായ ഉദാഹരണം ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ മാലിന്യങ്ങൾ പുനരുപയോഗിച്ച് ആകർഷകമായ ബെഞ്ചുകൾ നിർമ്മിക്കുന്നു. ഒരു ബെഞ്ച് നിർമ്മിക്കാൻ ഏകദേശം 40 കിലോഗ്രാം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു. ശക്തവും ഈട് നിൽക്കുന്നതും സുഖകരവുമാകുന്നതിന് പുറമേ ഇത് പരിസ്ഥിതി സൗഹൃദവുമാണ്. സർക്കാർ സ്കൂളുകളിലും പാർക്കുകളിലും പൊതുസ്ഥലങ്ങളിലും ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധവും ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. പ്രാദേശിക യൂണിറ്റിനൊപ്പം ജില്ലാ ഭരണകൂടത്തിനും ഈ ശ്രമത്തിൽ ഒരു പ്രധാന പങ്കുണ്ട്. ഇത് പ്രാദേശിക തലത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. റിഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നത് ഇന്ന് ഒരു മുദ്രാവാക്യം മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയാണ് എന്ന് സീതാമഠിയുടെ ഈ ശ്രമം നമ്മോട് പറയുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ തവണ മൻ കി ബാത്തിൽ ഞാൻ
ഗണേഷ് ഉത്സവത്തിനെ കുറിച്ച് സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ സ്വന്തം മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ ആരാധിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചു ഇറക്കുമതി ചെയ്ത ഗണേശ വിഗ്രഹങ്ങൾക്കോ പകരം നമ്മുടെ വീടുകളിൽ നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ പ്രതിഷ്ഠിക്കണം. പലരും എനിക്ക് സന്ദേശങ്ങൾ അയക്കുകയും ഈ വിഷയത്തിൽ അവരുടെ ചിന്തകൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ അഭ്യർത്ഥനയ്ക്ക് അവർ നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ പ്രതിഷ്ഠിക്കാൻ അവർ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട്. ഈ വിഷയം മൻ കി ബാത്തിൽ ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും ശരിയായ സമയത്ത് ശരിയായ നടപടി സ്വീകരിക്കാൻ ഇതവരെ സഹായിച്ചുവെന്നും ആളുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ വീണ്ടും എന്റെ അഭ്യർത്ഥന ആവർത്തിക്കുന്നു. ഇത്തവണ ഗണേശ പൂജയിൽ നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ നമ്മുടെ വീട്ടിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുക. ഈ ശ്രമം പ്രകൃതിയോടുള്ള ആരാധനയുടെ ഒരു രൂപമായിരിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു വ്യക്തിയെക്കുറിച്ച് ഞാനിപ്പോൾ നിങ്ങളോട് പറയാം. അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും അഭിമാനപൂരിതമാകും. സയൻസ് ആൻഡ് ഇന്നവേഷൻ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന, ആഗോളതലത്തിൽ അംഗീകാരം നേടിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ തന്റെ വേരുകളുമായി ആഴത്തിൽ ഉറച്ചു നിൽക്കുന്ന, അവസരം ലഭിക്കുമ്പോഴെല്ലാം തന്റെ മണ്ണിനെ ബഹുമാനിക്കാൻ ഒരിക്കലും മറക്കാത്ത ഒരു വ്യക്തി, മണിപ്പൂരിലെ ഡോക്ടർ റൊണാൾഡോ ലേശ്രാം. അദ്ദേഹത്തിന്റെ പേര് റൊണാൾഡോ എന്നാണ്, പക്ഷേ തൊഴിൽപരമായി അദ്ദേഹം ഒരു ആസ്ട്രോഫിസിസ്റ്റാണ്. ജപ്പാനിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം യുവ ഗാലക്സികളുടെ ഒരു വലിയ കൂട്ടം കണ്ടെത്തിയ സംഘത്തിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയണോ? മണിപ്പൂരിലെ മനോഹരമായൊരു തടാകത്തിന്റെ പേര് ചേർത്ത് അദ്ദേഹം ഈ മുഴുവൻ ക്ലസ്റ്ററിനും ലോക്ടക് പ്രോട്ടോ ക്ലസ്റ്റർ എന്ന് പേരിട്ടു. മണിപ്പൂരിലെ മനോഹരമായൊരു ശുദ്ധജല തടാകമാണ് ലോക്ടക്. ലോക്ടക് തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഫുങ്തികൾ ഒരു സവിശേഷ ഭൂപ്രകൃതി സൃഷ്ടിക്കുന്നു. ചെറിയ ദ്വീപുകൾ വിശാലമായൊരു സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെയാണ് ഇത്. അതുപോലെ പ്രപഞ്ചത്തിൽ ഈ യുവ ഗാലക്സികളും ഒരു വലിയ ഘടന സൃഷ്ടിക്കുന്നു. ഇന്ന് മണിപ്പൂരിലെ ലോക്ടക് ദേശീയ ഭൂപടത്തിൽ മാത്രമല്ല, വിശാലമായ പ്രപഞ്ചത്തിലും തിളങ്ങുന്നു. ഈ നേട്ടം ഓരോ ഭാരതീയനും അഭിമാനകരമാണ്. നമ്മുടെ യുവ സുഹൃത്തുക്കൾ തങ്ങളുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ തന്നെ പുതിയ ഉയരങ്ങളിലെത്താൻ കഴിയുമെന്ന് ഇത് പഠിപ്പിക്കുന്നു. നക്ഷത്രലോകത്തെപ്പോലും പ്രകാശിപ്പിക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഓഗസ്റ്റ് 7-ന് നമ്മുടെ രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കും. ഈ അവസരത്തിൽ നമ്മുടെ നെയ്ത്തുകാരായ സഹോദരി സഹോദരന്മാരുടെ കഴിവുകളും സർഗാത്മകതയും നാം ആഘോഷിക്കുന്നു. തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട പാരമ്പര്യങ്ങൾ ഈ സുഹൃത്തുക്കൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. സുഹൃത്തുക്കളെ, കൈത്തറിയിൽ നിർമ്മിക്കുന്ന ഓരോ വസ്ത്രവും ഒരു പ്രദേശത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട എണ്ണമറ്റ ആളുകളുടെയും കഥ വെളിച്ചത്തു കൊണ്ടുവരുന്നു. ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം അഭിമാനത്തോടെ സംരക്ഷിക്കുന്ന ആളുകളാണ് ഇവർ. ഈ ദിവസം കരകൗശല വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നമ്മുടെ നെയ്ത്തുകാരായ സുഹൃത്തുക്കളെ ആദരിക്കാൻ ഞാൻ നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. വോക്കൽ ഫോർ ലോക്കലിന്റെ ആത്മാവിനെ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താം. സുഹൃത്തുക്കളെ, ഇന്ന് രാജ്യത്ത് കൈത്തറി പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന രീതി നിരവധി ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നു. പോച്ചമ്പള്ളി മുതൽ പട്ന വരെയും കുത്താമ്പള്ളി മുതൽ കച്ച് വരെയും ഇതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ മഹത്തായ കൈത്തറി പാരമ്പര്യത്തിന് പുതിയ ഊർജവും ഐഡന്റിറ്റിയും നൽകുന്ന നിരവധി വ്യക്തികളും ഗ്രൂപ്പുകളുമുണ്ട്. ചിലർ പോച്ചമ്പള്ളി യുഗത്തിന്റെ മനോഹരമായ പാരമ്പര്യം മുന്നോട്ടു കൊണ്ടുപോകുന്നു. മറ്റുള്ളവർ കമ്പിളി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ നെയ്ത്തുകാരികളെ ഒന്നിപ്പിക്കുന്നു. ചിലർ കേരളത്തിലെ പരമ്പരാഗത കസവുകലയെ സംരക്ഷിക്കുന്നു. ഇത് നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും തൊഴിൽ നൽകുന്നു. സുഹൃത്തുക്കളെ,
ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയം ഖാദിയാണ്. മഹാത്മാഗാന്ധിക്ക് ഖാദി വളരെ പ്രിയപ്പെട്ടതായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഖാദി വളരെ ജനപ്രിയമായി. കഴിഞ്ഞ 12 വർഷങ്ങൾക്കുള്ളിൽ അതിന്റെ വിൽപ്പന 6 മടങ്ങ് വർദ്ധിച്ചു. ഈ വിൽപ്പന ഇപ്പോൾ 8,000 കോടി രൂപയുടെ അടുത്തെത്തി. വരാനിരിക്കുന്ന ഉത്സവങ്ങളിൽ ഖാദി, കൈത്തറി അല്ലെങ്കിൽ കരകൗശല ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഭാരതത്തിൽ എത്രതരം സംഗീതോപകരണങ്ങൾ ഉണ്ടെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെടും. കാരണം നമുക്ക് ധാരാളം സംഗീതോപകരണങ്ങളും അവയുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങളുമുണ്ട്. അത്തരമൊരു ഉപകരണമാണ് ത്രിപുരയിലെ ചോങ്പ്രങ്. അവിടുത്തെ ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ ഇത് വളരെ ജനപ്രിയമാണ്. മുളകൊണ്ട് നിർമ്മിച്ച ഈ ഉപകരണത്തിന് 3 തന്ത്രികളുണ്ട്. ഇതിൽ നിന്നുയരുന്ന ഈണം വളരെ ശ്രുതിമധുരമാണ്. അത് സരോദിന് സമാനമാണ്. ചില കാരണങ്ങളാൽ യുവാക്കൾക്കിടയിൽ അതിന്റെ ജനപ്രീതി കുറയാൻ തുടങ്ങിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സൂരജ് കുമാർ ദേവ് ബർമ്മ ഇത് വീണ്ടും ജനപ്രിയമാക്കാൻ തീരുമാനിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ഫലം കാണുന്നുണ്ട്. ചോങ്പ്രങ്ങിനൊപ്പം ആ സ്ഥലത്തെ മറ്റു പരമ്പരാഗത സംഗീതോപകരണങ്ങളിലും അദ്ദേഹം പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. കോക്ബോറോക്ക് നാടൻപാട്ടുകൾ, ബോൾ ഗാനങ്ങൾ, ബംഗാളി നാടൻപാട്ടുകൾ എന്നിവ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കായി ഒരു ചെറിയ ക്ലിപ്പ് പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ സംഗീതം നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല.

സുഹൃത്തുക്കളെ, ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി എന്നെനിക്ക് ഉറപ്പുണ്ട്. ദേവ് ബർമ്മയെക്കുറിച്ച് എനിക്ക് വളരെ അഭിമാനമുണ്ട്. പരമ്പരാഗത സംഗീതത്തെ ജനപ്രിയമാക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ അഭിനന്ദനീയമാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള പരമ്പരാഗത സംഗീത ഉപകരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ശ്രമങ്ങൾ തീർച്ചയായും മറ്റുള്ളവരെ പരമ്പരാഗത ഇന്ത്യൻ സംഗീതവുമായി ബന്ധിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നാളെ ജൂലൈ 27 ഭാരതരത്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികമാണ്. ഡോക്ടർ കലാമിന്റെ വ്യക്തിത്വത്തിന് പ്രചോദനാത്മകമായ നിരവധി വശങ്ങളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ഏറ്റവും അടുപ്പമുള്ളത് അധ്യാപകൻ എന്ന റോളായിരുന്നു. കുട്ടികളെയും യുവാക്കളെയും വലിയ സ്വപ്നങ്ങൾ കാണാൻ അദ്ദേഹം പ്രേരിപ്പിച്ചു. യാദൃച്ഛികമെന്ന് പറയട്ടെ, ഈ ആഴ്ച നമ്മൾ ഗുരുപൂർണിമ എന്ന പുണ്യോത്സവം ആഘോഷിക്കും. നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ ആദ്യ ഗുരുക്കന്മാർ. സ്കൂൾ അധ്യാപകർ നമ്മെ അക്ഷരം പഠിപ്പിക്കുന്നു. അത്തരം എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഗുരുപൂർണിമ. രാജ്യത്തെ എല്ലാ അധ്യാപകരെയും മുതിർന്നവരെയും ഞാൻ ആദരപൂർവം അഭിവാദ്യം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നമ്മുടെ സ്വാതന്ത്ര്യദിനമെന്ന മഹത്തായ ഉത്സവവും നാം ആഘോഷിക്കും. ഓഗസ്റ്റ് 15 ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ദിവസമാണ്. ഭാരതമാതാവിന്റെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ വീരന്മാരെ ഓർമ്മിക്കേണ്ട ദിവസമാണ് ഇത്. അവരുടെ ത്യാഗത്തിന്റെയും തപസ്സിന്റെയും ഫലമായി ഇന്ന് നമ്മുടെ കൈകളിൽ ത്രിവർണ പതാകയുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ആദർശങ്ങൾ ഈ ത്രിവർണ പതാക ഉൾക്കൊള്ളുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഹർഘർ തിരംഗ ക്യാമ്പയിൻ അത്ഭുതകരമായ വികാരത്തോടെ രാജ്യത്തെ ഒട്ടാകെ ഒന്നിപ്പിച്ചു. ത്രിവർണ പതാകയുടെ ആഘോഷം എല്ലാ വീട്ടിലും എല്ലാ തെരുവുകളിലും ദൃശ്യമാണ്. ഈ വർഷവും ഹർഘർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണം. സുഹൃത്തുക്കളെ, ഓഗസ്റ്റ് 15 മുൻപ് നിങ്ങൾ എനിക്ക് നിരവധി ആശയങ്ങളും നിർദ്ദേശങ്ങളും അയക്കാറുണ്ട്. ദയവായി MyGOV നിങ്ങളുടെ ചിന്തകൾ പങ്കിടുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ മൻ കി ബാത്തിൽ ഇത്രമാത്രം. നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളും പ്രചോദനാത്മകമായ ശ്രമങ്ങളുമായി അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. അതുവരെ ഞാൻ വിട ചോദിക്കുന്നു.

0: റേഡിയോ മാക്ഫസ്റ്റ് 90.4 മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് ഇപ്പോൾ കേട്ടത്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
1: റേഡിയോ മാക്ഫസ്റ്റ് 90.4, ടൈം ചെക്ക്.
2: 6 o'clock. ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: കൊച്ചി
1: മോനെ, ഓഗസ്റ്റ് 2 എന്നെയൊന്ന്
2: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
1: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
3: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
1: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
0: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI Gold and Fest. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: മോനെ, ഓഗസ്റ്റ് 2-ന്
3: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡില്.
2: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
4: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
2: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
5: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2-ന് രാവിലെ 10:30 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: വെരിക്കോസ്വേന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
1: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: വീണ്ടും ഒരു രാമായണ മാസം കൂടി. നന്മയും വിശുദ്ധിയും സമൃദ്ധിയും കൊണ്ടുവരുവാനുള്ള പ്രാർത്ഥനയോടെ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അധ്യാത്മരാ

0: മോനെ ഓഗസ്റ്റ് 2-1
1: സോരമുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണമുണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: കൊച്ചി. റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. കാർഗിൽ വിജയ് ദിവസിൽ ധീരസൈനികർക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്ന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിലെ അക്ഷര കന്തുകം ക്ലബിനും കുത്താമ്പുളി കൈത്തറിക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ലക്ഷദ്വീപിലെ വിവിധയിടങ്ങളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനത്തിൽ വെള്ളി നേടി ഇന്ത്യയുടെ ഋഷികാന്ത് സിംഗ് ചനമ്പ. ഇന്ത്യക്കെതിരായ 3-ാം T20 മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 193 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കാർഗിൽ വിജയ് ദിവസിൽ ധീരസൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിലിലെ കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളികൾ തുടങ്ങിയവ മനോധൈര്യത്തോടെ നേരിട്ട സൈനികരെ അദ്ദേഹം മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പിൽ അനുസ്മരിച്ചു. രാജ്യസുരക്ഷയ്ക്കായി സർവ്വതും ത്യജിച്ച സൈനികരുടെ അവിശ്വസനീയ ധൈര്യത്തിന് മുന്നിൽ ആദരം അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു.
2: കാർഗിൽ വിജയ് ദിവസ് ഈ ദിന ഹമേ ഗർവ് സേ ഭർ ദേതാ ഹൈ. ये दिन हमें अपने वीर जवानों के अद्भुत साहस की याद दिलाता है. कारगिल की ऊंची ऊंची चोटियां, कठिन मौसम, दुश्मन की चुनौती, हर परिस्थिति हमारे सैनिकों के सामने थी, लेकिन उनका हौसला हर चुनौती से बड़ा था.
1: പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി, ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി മാറിയ യുദ്ധക്കപ്പൽ INS മഹേന്ദ്രഗിരി, DRDO പിനാക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ്, കുശ മിസൈൽ എന്നിവയെക്കുറിച്ചും മൻ കി ബാത്തിൽ പറഞ്ഞു. ഓഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ ധീരതയെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ സ്മരിച്ചു. ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ ഈ വർഷവും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സ്വാതന്ത്ര്യദിനത്തിന് മുൻപായി ജനങ്ങൾ ആശയങ്ങളും നിർദ്ദേശങ്ങളും പതിവ് പോലെ മൈ ജിയോവിൽ പങ്കിടണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയ PB സിന്ധുവിനെയും ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ വിജയിച്ച ഇന്ത്യൻ വനിതാ ടീമിനെയും അദ്ദേഹം അഭിനന്ദിച്ചു. കുട്ടികൾക്ക് സംസ്കൃത ഭാഷാ പഠനം രസകരമാക്കുന്നതിനായി എറണാകുളത്തെ സൌത്ത് ചിറ്റൂർ സെന്റ് മേരീസ് UP സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ അഭിലാഷ് ടി പ്രതാപ് നടത്തിയ ശ്രമങ്ങൾ പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിൽ പ്രത്യേകം പരാമർശിച്ചു. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന അക്ഷര കന്തുകം ക്ലബിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്.
2: മുജെ കേരളം മേ എറണാകുളം കെ സൗത്ത് ചിത്തൂർ മേ സ്പോർട്സ് കെ ഐസെ ഹി ഏക് പ്രയാസ് കെ ബാരെ മേ പതാ ചലാ ഹൈ. വഹാ കെ ഏക് സ്കൂൾ മേ സംസ്കൃത ക്ലബ് ഹൈ. യഹാ കെ ടീച്ചർ അഭിലാഷ് ജി ബഡേ അനൂഠേ തരീകേ സേ സംസ്കൃത കോ ലോക്പ്രിയ ബനാ രഹേ ഹൈ. ഇസ് പ്രോജക്ട് കോ അക്ഷര കന്തുക് നാം ദിയാ ഗയാ ഹൈ. ഇസ്മേ സംസ്കൃത കെ അക്ഷരോ കോ ഫുട്ബോൾ മേ ഇസ്തമാൽ ഹോനേ വാലേ ശബ്ദോ സേ ജോഡ് കർ ആസാൻ തരീകേ സേ സംജായാ ജാതാ ഹൈ.
1: ക്യാച്ച് ദി റെയിൻ ക്യാമ്പയിനെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ഓരോ തുള്ളി മഴയും സംരക്ഷിക്കാൻ ഈ ക്യാമ്പയിനെ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സ്വകാര്യ മേഖല വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ റോക്കറ്റായ വിക്രം 1-ന്റെ വിജയകരമായ വിക്ഷേപണം ഓരോ ഭാരതീയനും അഭിമാനം സമ്മാനിച്ചതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം രാജ്യത്ത് നിരന്തരം വളർന്നുവരുന്നത് സന്തോഷകരമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അടുത്തമാസം 7-ന് രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്ന വേളയിൽ കൈത്തറി മേഖലയിൽ തൊഴിലെടുക്കുന്നവരെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി, കുത്താമ്പുള്ളി കൈത്തറിയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഏക് പേട് മാ കെ നാം ക്യാമ്പയിൻ പ്ലാസ്റ്റിക് സംസ്കരിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കി. ഗണേശോത്സവത്തിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചോ ഇറക്കുമതി ചെയ്ത ഗണേശ വിഗ്രഹങ്ങൾക്കോ പകരം വീടുകളിൽ മണ്ണിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കശ്മീരിലെ പരമ്പരാഗത പായായ വഗു ഉത്തർപ്രദേശിലെ ലഖിവാല ഗ്രാമത്തിലെ സ്ത്രീ സ്വയം സഹായ സംഘം ഉൽപ്പാദിപ്പിക്കുന്ന വിദുർ പ്രേരണ സ്വദേശി ഹെർബൽ ടീ എന്നിവയെക്കുറിച്ചും കോക്ബോറോക്ക് നാടൻ പാട്ടുകൾ ബൌദ്ധാനങ്ങൾ തുടങ്ങി രാജ്യത്തിന്റെ സംഗീത പാരമ്പര്യത്തിന്റെ സവിശേഷതകളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. ധർമ്മേന്ദ്രപ്രധാന്റെ രാജിയെ തുടർന്നാണ് നിയമനം. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല കൂടാതെ ഉപഭോക്തൃകാര്യം, ഭക്ഷ്യ പൊതുവിതരണം, നവ പുനരുപയോഗ ഊർജ്ജം എന്നിവയുടെ ചുമതലയും ശ്രീ പ്രഹ്ലാദ് ജോഷി വഹിക്കുന്നുണ്ട്. സ്ഥാനമേറ്റതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ സുപ്രധാന പദ്ധതികളുടെ നടത്തിപ്പ് സംബന്ധിച്ച അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. വിദ്യാഭ്യാസ സഹമന്ത്രി ജയൻ ചൌധരിയും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച 2024 നിയമം ഭേദഗതി ചെയ്യുന്ന ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആയിരിക്കും അവതരിപ്പിക്കുക. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബിൽ വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരുന്നു.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യയുടെ സാംസ്കാരിക സ്വഭാവത്തിന് എന്നും കരുത്തു പകർന്നിട്ടുള്ളത് കൂട്ടായ പങ്കാളിത്തമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരത് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം 2026 പങ്കെടുത്ത യുവാക്കളുമായി ഓൺലൈനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഗിൽ വിജയദിനത്തിന്റെ 27 വാർഷികം തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ സമുചിതമായി ആഘോഷിച്ചു. സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മുഖ്യാതിഥിയായി. കാർഗിലിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സ്റ്റേഷൻ കമാൻഡർ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. കാർഗിൽ വിജയ് ദിവസിന്റെ ഭാഗമായി തൃശൂർ അയ്യന്തോളിലെ അമർ ജവാൻ സ്മാരകത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തി. രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കാൻ ജീവൻ സമർപ്പിച്ച ധീരസൈനികരുടെ ത്യാഗം ഓരോ ഭാരതീയനും എന്നും നന്ദിയോടെ സ്മരിക്കേണ്ടതാണെന്ന് മന്ത്രി പറഞ്ഞു. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഹവിൽദാർ ഈനാശുവിന്റെ ഭാര്യ ഷിജി ഈനാശു ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലായി ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യവകുപ്പ്. കൊതുക്, ചെള്ള് എന്നിവയുടെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിനും പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുമുള്ള നടപടികൾ വിവിധ ദ്വീപുകളിൽ പുരോഗമിക്കുകയാണ്. രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നവർ ചികിത്സ വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി പരിശോധന നടത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. രോഗവ്യാപന സാധ്യതകൾ കണക്കിലെടുത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും നിലവിൽ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും NVBDCP സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഡോക്ടർ നിഷാദ് ഖാൻ വ്യക്തമാക്കി.
3: ഡെങ്കിപ്പൻ അതേപോലെ ചെള്ളുപനി ഇപ്പം റീസെന്റ് ആയിട്ട് കുറച്ച് കൂടുതലായിട്ട് കാണും. കാരണം വെച്ചാൽ സാധാരണ നമുക്ക് തുടർച്ചയായിട്ടുള്ള മഴകളും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചൂട് കാലാവസ്ഥയുമാണ് നമുക്ക് കിട്ടിയിരുന്നത് ലക്ഷദ്വീപിനെ സംബന്ധിച്ചു. പക്ഷെ ഇപ്രാവശ്യം ഈ ഇടവിട്ടുള്ള മഴകളും പിന്നെ പെട്ടെന്നുള്ള ഒരു ചൂടും കാലാവസ്ഥ

0: മലേഷ്യയുടെ മുഹമ്മദ് അലി കസ്ദാനാണ് സ്വർണ്ണ മെഡൽ നേടിയത്. പാരാ പവർ ലിഫ്റ്റിംഗിൽ ഹരാരയിൽ നടക്കുന്ന ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് മൂന്നാം മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 193 റൺസ് വിജയ ലക്ഷ്യം. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്ക് വൈഭവ് സൂര്യവംശിയുടെ അർദ്ധ സെഞ്ചുറിയാണ് മികച്ച സ്കോർ സമ്മാനിച്ചത്. കാർഗിൽ വിജയ് ദിവസിൽ ധീരസൈനികർക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്ന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിലെ അക്ഷര കന്തുകം ക്ലബിനും കുത്താമ്പുള്ളി കൈത്തറിക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ലക്ഷദ്വീപിലെ വിവിധയിടങ്ങളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനത്തിൽ വെള്ളി നേടി ഇന്ത്യയുടെ ഋഷികാന്ത സിംഗ് ചനമ്പ. ഇന്ത്യയ്ക്കെതിരായ മൂന്നാം T20 മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 193 റൺസ് വിജയ ലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: മോനെ, ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്.
2: സോറി മുത്തച്ഛ, എനിക്ക് അന്നൊരു കല്യാണം ഉണ്ട് MG റോഡിൽ.
1: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
3: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
1: പിന്നെ അല്ലാതെ, ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
6: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
7: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
8: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും. ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലൂടെ മിത്

0: റേഡിയോ മെക്ഫസ് 90.4 ടൈം ചെക്ക്
1: 7 o'clock.
2: മോനെ, ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്.
3: സോറി മുത്തച്ഛ, എനിക്കന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
2: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
4: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
2: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
1: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി ക്ലീനിംഗ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി.

നമസ്കാരം, ഗുഡ് ഈവനിംഗ്. പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളെയും ദാ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ആർ ജെ അമൃത കാർത്തിക. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണല്ലോ അല്ലെ? ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ അവധിയൊക്കെ ആഘോഷിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുള്ളതൊക്കെ തീർത്ത് ഇങ്ങനെ വിശ്രമിക്കുന്ന ഒരു സമയമായിരിക്കും അല്ലെ? ഈ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഗാനമുണ്ട് അല്ലെ? നമ്മൾ പറയാറില്ലേ, ചിലർക്ക് ചില പാട്ടിനോടൊരു ഒരു വല്ലാത്തൊരു ഇഷ്ടമാണ്. പിന്നെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില പാട്ടുകൾക്ക് ഒരു കഥ പറയാനുണ്ട്. അങ്ങനെ അങ്ങനെ അങ്ങനെ ചില പാട്ടുകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തും. പക്ഷെ ഈ ഒരു സമയത്ത് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പാട്ടിനായിട്ട് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ മെസ്സേജ് ചെയ്യേണ്ട നമ്പർ 9495730333 9495730333 ഈ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ചെയ്താൽ മതി. ഇഷ്ടമുള്ള ആ ഒരു പാട്ട് ഞാൻ വെച്ചുതരാം. ഒരു പാട്ട് മാത്രമേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ, അപ്പം നല്ല നല്ല പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ നിങ്ങളുടെ ആ ഒരു പാട്ടിന്, ആ പാട്ട് ആർക്കെങ്കിലും നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി മെസ്സേജിൽ ഉൾപ്പെടുത്തുക എന്നും കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദ്യത്തെ റിക്വസ്റ്റിലേക്ക് പോവുകയാണ്. നമസ്കാരം, ഗുഡ് ഈവനിങ് ചേച്ചി, ഞങ്ങൾ ഡിയും ഡിയോണുമാണ്, കുമരകത്ത് നിന്ന്. ഒരു പാട്ട് വെച്ച് തരാമോ? കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന സിനിമയിലെ നാരങ്ങാമിട്ടായി എന്ന ഗാനം വെച്ച് തരണം. ഡെഡിക്കേഷൻ ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിയും ഡിയോണുമാണ് ആദ്യത്തെ പാട്ട് ചോദിച്ചിരിക്കുന്നത്. അവർ ചോദിച്ചതുപോലെ കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന ചിത്രത്തിലെ നാരങ്ങമിട്ടായി എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് ഗുഡ് ആയി.

അപ്പോൾ ഡിആർഡിഒ സന്തോഷമായല്ലോ അല്ലേ. അപ്പൊ നമുക്ക് അടുത്ത റിക്വസ്റ്റിലേക്ക് പോകാം. പ്രിയ മാക്ഫാസ്റ്റിനും ആർജിക്കും നല്ലൊരു ശുഭ സായാഹ്നം ആദ്യം തന്നെ നേർന്നുകൊള്ളട്ടെ. കുറച്ച് ദിവസങ്ങളായി ഒരു ഗാനം ഇങ്ങനെ ചോദിച്ചിട്ട്, ഇന്ന് ഗാനം കേൾപ്പിക്കുമെന്ന വിശ്വാസത്തിൽ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു. ഹിറ്റ്ലർ എന്ന ചിത്രത്തിലെ കിതിച്ചിത്തും കാറ്റേ എന്ന ഗാനം ഞങ്ങളുടെ സൗഹൃദവാണി കുടുംബത്തിലെ ഒരുപാട് സുഹൃത്തുക്കളായ എല്ലാവർക്കും, ഒപ്പം എനിക്കും വേണ്ടി ഈ ഗാനം കേൾപ്പിക്കുമല്ലോ വിനയപൂർവ്വം ഫോർട്ട് കൊച്ചി കുടുംബാംഗങ്ങളായ ജയങ്കർ, സലിത, ശ്രീനന്ദ. അപ്പോൾ ജയങ്കരേട്ടൻ ചോദിച്ചതുപോലെ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഹിറ്റ്ലർ എന്ന മൂവിയിലെ കിതിച്ചിത്തും കാറ്റേ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് കേൾക്കാം കേട്ടോ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മോനെ, ഓഗസ്റ്റ് 2 തന്നെ ഒന്ന്
2: സോറമുത്തച്ഛ, എനിക്കന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
1: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
3: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
1: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
6: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
7: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
8: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
9: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
10: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
11: അങ്ങനെതാ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിൽ. സമയം ഇപ്പോൾ 7 കഴിഞ്ഞ് 16:37 ആകുമ്പോൾ കൂടിയുള്ളത് RJ അമൃത കാർത്തിക. നമ്മൾ നെക്സ്റ്റ് റിക്വസ്റ്റിലേക്ക് പോവാണ് കേട്ടോ. അടുത്ത ഗാനം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ലക്ഷ്മി പ്രിയ ചേച്ചിയാണ് അങ്ങ് മസ്കറ്റിൽ നിന്നും. യെസ് അമൃത, തേരെ പാസ് മേം എന്ന് തുടങ്ങുന്ന ആ ഗാനം ഒന്ന് വെച്ച് തരാമോ? ഫീമെയിൽ വേഷം തന്നെ വേണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എ റഹ്മാന്റെ ലേറ്റസ്റ്റ് പുതിയ മ്യൂസിക്കിൽ ഇറങ്ങിയ ഒരു പാട്ടാണ്. എന്തോ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലൊരു നൊമ്പരം തോന്നും. വെച്ച് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് വന്നിരിക്കുന്നത്. ഞാനും ആ ഒരു ഗാനം കേട്ടിരുന്നു കേട്ടോ. ശരിക്കും എന്തൊരു വല്ലാത്തൊരു ഫീലാണ്, പ്രത്യേകിച്ച് ആ ഒരു ഫീമെയിൽ വേഷം കേൾക്കുമ്പോൾ, അല്ലെ, വേഷം കേൾക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ മേം വാപ്പസ് ആവുക എന്ന് തുടങ്ങുന്ന മൂവിയിലെ ഗാനമാണ്. അപ്പോൾ ലക്ഷ്മി പ്രിയ ചേച്ചി പറഞ്ഞതുപോലെ ആ മനോഹരമായ ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

എന്താ പറയാ, ഇങ്ങനെ ഒരു ഒഴുകി ഒഴുകി നടക്കുന്ന ഒരു ഫീൽ. ഒരു പാട്ട് എന്തൊരു വല്ലാത്തൊരു ടച്ചിങ് ആണ്. യെസ്, അപ്പോ ലക്ഷ്മി പ്രിയ ചേച്ചി ഹാപ്പി ആയല്ലോ അല്ലെ. ഇനി നമ്മൾ അടുത്ത റിക്വസ്റ്റിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ്, ഗുഡ് ഈവനിങ് മാക് ഫാസ്റ്റ്. 1978 പുറത്തിറങ്ങിയ അവൾക്ക് മരണമില്ല എന്ന ചിത്രത്തിലെ ആലിലത്തോണിയിൽ മുത്തിനു പോയി വരുമെന്ന ഗാനം വെച്ചു തരുമോ? മങ്കുമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ ജി ദേവരാജൻ മാസ്റ്റർ സംഗീതം പകർന്ന് കെ ജെ യേശുദാസും മാധുരിയും ചേർന്ന് ആലപിച്ചിരിക്കുന്നു ഈ ഒരു ഗാനം എന്ന് പറഞ്ഞുകൊണ്ട് ജോസ് ആഞ്ഞിലിത്താനം, ജോസ് ചേട്ടനാണ് ഈ ഒരു ഗാനം നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഗാനം ഇവിടെ റെഡിയാണ്. ഒപ്പം തന്നെ ഒരു ശുഭരാത്രിയും ചേട്ടൻ നേർന്നിട്ടുണ്ട്. ശുഭരാത്രി ഞങ്ങളും നേർന്നു കേട്ടോ. അപ്പോൾ അതാ വരുന്നു സോങ്. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ഓക്കെ, അപ്പൊ ദാ നമ്മൾ അടുത്ത റിക്വസ്റ്റിലേക്ക് പോകുന്നു. നമസ്കാരം. എനിക്ക് അകലങ്ങളിൽ എന്ന സിനിമയിലെ രാഗോദയം മിഴിയിൽ എന്ന മനോഹര ഗാനം എന്റെ പ്രിയപ്പെട്ടവർക്കായിട്ട് നൽകുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് നമ്മുടെ ബിൻസി ബിജു വൈക്കം. ബിൻസി ചേച്ചി, ബിൻസി ചേച്ചി ചോദിച്ചതുപോലെ രാഗോദയം മിഴിയിൽ, അതും അകലങ്ങളിൽ എന്ന ചിത്രത്തിലെ ആ മനോഹരമായ ഗാനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ചേച്ചി പറഞ്ഞതുപോലെ ഏറ്റവും പ്രിയപ്പെട്ട ചേച്ചിയുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് വരുന്ന ഗാനം കേട്ടുകൊണ്ടിരിക്കും. റേഡിയോ മാക്വാസ് 90.4 ദാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റിവാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. സമയം ദാ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴേ ഈ സമയം പോകുന്നത് അറിയില്ല അല്ലേ. അങ്ങനെ 7 മണി കഴിഞ്ഞ് 32 മിനിറ്റും 52 സെക്കൻഡും ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായിട്ട് വേഗം തന്നെ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. 9495730333. പിന്നെ ഒരു കാര്യം, 8 മണിക്ക് മുൻപായിട്ട് മാക്സിമം പാട്ടുകൾ ഞാൻ വെച്ച് തരാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത റിക്വസ്റ്റിലേക്ക് പോവുകയാണ്. നമ്മുടെ ബാബു ചേട്ടനാണ് കേട്ടോ നട്ടാശ്ശേരിയിൽ നിന്നും ഈ ഒരു ഗാനം ചോദിച്ചിരിക്കുന്നത്. ടു മാക് ഫാസ്റ്റ് തിരുവല്ല. എല്ലാ ആർജെമാർക്കും നമസ്കാരം. ഇന്ന് പോലീസുകാരൻ മകൾ എന്ന തമിഴ് പടത്തിലെ ഇന്ന് മന്ത്രത്തിൽ ഓടി വരും ഇളം തെൻട്രലേ കേൾക്കിൻട്രെയിൻ എന്ന പാട്ട് വെക്കണേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് നമ്മുടെ ബാബു ചേട്ടൻ അയച്ചിരിക്കുന്നത്. അപ്പോ ദാ ഒരു തമിഴ് സോങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്. ബാബു ചേട്ടാ സന്തോഷമായല്ലോ, പാട്ട് ഇവിടെ റെഡിയാണ്, കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ ഒരു ഗാനം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ ബാബു ചേട്ടാ. എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു പാട്ട്. നമ്മുടെ പി ബി ശ്രീനിവാസൻ അതുപോലെ എസ് ജാനകിയമ്മ ചേർന്ന് ആലപിച്ച ഒരു ഗാനമാണ്. അത് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ആ ഒരു പാട്ട്, നമുക്ക് ഭാഷ തമിഴ് അത്രയും വശമില്ലെങ്കിലും ആ ഒരു കേൾക്കുമ്പോൾ പാട്ട് ആസ്വദിക്കാനുള്ളൊരു കഴിവുണ്ടല്ലോ. അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെ കേട്ടിരിക്കാം. അപ്പോൾ ദാ അമൃത മോൾക്ക് ബഹുത്തി പ്യാർ സേ ശുക്രിയ എന്ന് പറഞ്ഞിട്ടുണ്ട് ബാബുചേട്ടൻ. ഓക്കേ, അപ്പോൾ നമുക്ക് അടുത്ത നമ്മുടെ റിക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ഗാനം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ മനോജ് ചേട്ടനാണ് കേട്ടോ, തിന്നിലാപുരം. ഗുഡ് ഈവനിങ് മൈക്ക് ഫാസ്റ്റ്, പ്ലീസ് പ്ലേ ദ സോങ് ഏതോ ജന്മബന്ധം നിന്നിൽ കണ്ടു ഞാൻ എന്ന് തുടങ്ങുന്ന ആ ഗാനം, അമേരിക്ക അമേരിക്ക എന്ന ചിത്രത്തിലേതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു പാട്ട് സീനിൽ നമ്മുടെ മമ്മൂട്ടി അല്ലേ, മമ്മൂക്ക ആണ് അഭിനയിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതാ ഒരു ഗാനത്തിലേക്ക് പോവുകയാണ്. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

കൊച്ചി. അങ്ങനെ ഇതാ നമ്മുടെ അടുത്ത റിക്വസ്റ്റിലേക്ക് പോവാണ് കേട്ടോ. പാട്ടുകളൊക്കെ എന്ത് രസമല്ലേ കേൾക്കാനായിട്ട്. ചില പാട്ടുകളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ചിലതൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോഴാലോചിക്കുന്നത് ഓ എത്ര രസകരമായിട്ടുള്ള പാട്ടുകളാണ്. ഇപ്പം ഞാൻ ഈ കേട്ട പാട്ടിൻ്റെ ഇടയ്ക്ക് ഈ ടങ് ട്വിസ്റ്റർ പോലൊക്കെയാണ് കേട്ടോ. ചില ഇതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത റിക്വസ്റ്റിലേക്ക് പോകാം. എല്ലാവർക്കും അമൃത കാർത്തികയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. നമസ്കാരം. ഈ മനോഹരമായ സുന്ദര നിമിഷത്തിൽ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം സ്വരചേതി പാടും പൈങ്കിളി. ചിത്രം വാരഫലം, രചന ബിച്ചു തിരുമല, സംഗീതം മോഹൻ സിതാര, ആലാപനം നമ്മുടെ പ്രിയപ്പെട്ട കെ ജെ യേശുദാസ്, ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ രതീഷ് മഞ്ഞപ്ര. ഓക്കെ, അപ്പോൾ നമ്മുടെ രതീഷേട്ടനാണ് കേട്ടോ മഞ്ഞപ്രയിൽ നിന്നും ഈ ഒരു ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നല്ലൊരു പാട്ടാണ്. അപ്പോൾ നമുക്ക് ആ പാട്ട് ആസ്വദിക്കാം. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ബ്രേക്ക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജിൽ ബി സി എ ഓണേഴ്സ് കോഴ്സിൽ ജനറൽ എസ് സി എസ് ടി വിഭാഗത്തിലായി സീറ്റ് ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ ആവശ്യമായ രേഖകളുമായി ഈ മാസം 27 മുൻപ് കോളേജ് അഡ്മിഷൻ ഓഫീസിൽ നേരിട്ട് ഹാജരാകുക. പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9400982422. മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല.
1: ഓക്കെ, അപ്പൊ ദാ നമ്മള് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ലക്കി ആ ഒരു ആരാണ് റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഹായ് മോളെ, ഞാൻ മിനി ബാബു. എനിക്ക് നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിലെ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ എന്ന ഗാനം മാക്ഫാസ്റ്റിലെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. ഞാൻ ആദ്യം ലാസ്റ്റ് ലക്കി കോളർ എന്ന് പറയാൻ തുടങ്ങിയതാണ്, കാരണം നമുക്ക് സാറ്റർഡേ സൺഡേ മാത്രമേ ഉള്ളല്ലോ മെസ്സേജിലൂടെ, അപ്പോൾ അല്ലാതെ എല്ലാം വിളിക്കുകയല്ലേ. അപ്പോൾ ആ ലക്കി കോളർ എന്നുള്ളതാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ഭാഗ്യവതി എന്ന് പറയുന്നത് നമ്മുടെ മിനി ചേച്ചിയാണ്. നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിലെ നീരാടുവാൻ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനമാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഗാനത്തിലേക്ക് പോകാം. കുറച്ച് മെസ്സേജ് കൂടി അല്ലാതെ നമുക്ക് എത്തിയിട്ടുണ്ട്, അതുകൂടി വായിച്ചതിന് ശേഷം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ബന്ധം നിലനിർത്താനുള്ള ഏറ്റവും നല്ല വഴി ആർക്കും കടം കൊടുക്കാതിരിക്കുക എന്നതാണ്. കടം അതെത്ര നല്ല സൗഹൃദത്തെയും തകർക്കും. ശുഭരാത്രി ആന്റണി കടവന്ത്ര. ഓക്കെ ആന്റണി ചേട്ടാ, നല്ലൊരു ശുഭരാത്രി നേരുന്നു. അടുത്ത മെസ്സേജ്, ഞങ്ങളുടെ സൗഹൃദവാണി കുടുംബത്തിലെ എല്ലാ ചങ്സിനും വേണ്ടി ചോദിച്ച ഗാനം കേൾപ്പിച്ച പ്രിയ മാക്ഫാസ്റ്റിനും ശബ്ദരാണി അമൃതയ്ക്കും ഓ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഒപ്പം പ്രിയ മാക്ഫാസ്റ്റിനും ശബ്ദരാജ്ഞിയായ അമൃതയ്ക്കും എല്ലാ ശ്രോതാക്കൾക്കും എനിക്ക് വയ്യ റാണി രാജ്ഞി. ഞങ്ങളുടെ സൗഹൃദവാണി കുടുംബത്തിലെ എല്ലാ ചങ്സിനും നല്ലൊരു ശുഭരാത്രി അങ്ങ് നേരുകയാണ് ഫോർട്ട് കൊച്ചിക്കാരൻ ജയങ്കർ. ഓക്കെ ജയങ്കർ ഏട്ടാ, ശുഭരാത്രി ഞാനും നേരുന്നു. നാരായണൻ ചേട്ടന്റെ മെസ്സേജ് ഉണ്ട്, വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ഒന്നാണ് സ്നേഹം. പലരും തോറ്റുപോകുന്നത് അവിടെയാണ്. സ്നേഹിക്കാൻ അറിഞ്ഞാൽ മാത്രമേ സ്നേഹിക്കപ്പെടാൻ സാധിക്കൂ. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് നമ്മുടെ നാരായണൻ ചേട്ടൻ അയച്ചിരിക്കുന്നത്. നാരായണൻ ചേട്ടനും നല്ലൊരു ശുഭരാത്രി നേരുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു നന്ദിയൊക്കെ അറിയിച്ചിട്ടുണ്ട് പാട്ട് വെച്ച് തന്നതിന് നമ്മുടെ മനോജി ഏട്ടൻ. താങ്ക് യു അമൃത കാർത്തിക എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ചേട്ടാ, ഒപ്പം ശുഭരാത്രി നേരുന്നു. ഇനി അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ഗിരീഷ് ഏട്ടനാണ്. അമൃതെ, പാട്ട് ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ മാറ്റിവെക്കാൻ എൻ്റെയൊക്കെ മെസ്സേജ്. ഓ ഓ ഓക്കേ ഗിരീഷേട്ടൻ, ഗിരീഷേട്ടാ തീർച്ചയായിട്ടും നമ്മൾ പാട്ട് വെച്ച് കൊടുക്കുന്നതിനൊരു രീതിയുണ്ട്, മറ്റൊന്നുമല്ല. ഇപ്പം ഡെയിലി വിളിക്കുന്നവരുണ്ട് നമുക്ക്, മൺഡേ ടു ഫ്രൈഡേ വിളിക്കുന്നവരുണ്ട് അല്ലേ, ഒത്തിരി പേര് വിളിക്കുന്നവരുണ്ട്. അവർക്ക് അവരെ നമ്മൾ നമുക്ക് പിന്നെ അവർക്ക് ചാൻസ് ഉണ്ട് അടുത്ത ദിവസങ്ങളിലായിട്ട്. പക്ഷേങ്കിൽ മെസ്സേജിലൂടെ മാത്രം പാട്ട് ചോദിക്കുന്ന ആളുകളുണ്ട് അല്ലേ, അവർക്ക് നമ്മൾ എന്തായാലും ഈ ഒരു രണ്ട് ദിവസം ഒരു പ്രയോറിറ്റി കൊടുക്കും, അതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ആരെയും അങ്ങോട്ട് അവോയ്ഡ് ചെയ്യില്ല. ഞാൻ പറയാറുണ്ട് തുടക്കം തന്നെ മാക്സിമം പാട്ടുകൾ സമയത്തിനുള്ളിൽ വെച്ച് കൊടുക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഗിരീഷ് എണ്ണ നല്ലൊരു ശുഭരാത്രി നേരുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് അനിൽ ചേട്ടനാണ്. ഹായ് അമൃത കാർത്തിക കുട്ടി, ഗുഡ് ഈവനിങ്. ദീപക്കുട്ടി, അപ്പുസ്കുട്ടി, റെഡി ഫാമിലി എല്ലാവർക്കും ഗുഡ് നൈറ്റ് നേരുന്നു. സൗഹൃദത്തിൻ്റെ ഭംഗി വിട്ടുവീഴ്ചകളാണ്, സ്നേഹത്തിൻ്റെ ഭംഗി ചേർത്ത് പിടിക്കലാണ്, മനസ്സിൻ്റെ ഭംഗി ക്ഷമയാണ്. സൗഹൃദങ്ങളും സ്നേഹവും ക്ഷമയും ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റരുത്. ഗുഡ് നൈറ്റ്, ശുഭനിദ്ര, സുഖനിദ്ര. ഓക്കെ അനിൽ ചേട്ടാ, അനിൽ ചേട്ടനും ഒരു ശുഭരാത്രി നേരുന്നു. ബിൻസി ചേച്ചി ഒരു താങ്ക്സ് ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ ചേച്ചിക്കും ഒരു തിരിച്ചൊരു ശുഭരാത്രി നേരുന്നു. ഹായ് അമൃത, ആന്റണിച്ചായ യു ആർ അബ്സല്യൂട്ട്ലി കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആന്റണിച്ചേട്ടൻ അയച്ച മെസ്സേജിന് ഒരു റിപ്ലൈ കേട്ടോ. ഒപ്പം നീരാടുവാൻ എന്ന ഗാനം ഞാനിങ്ങ് എടുത്തു. താങ്ക്സ് മിനി ബാബു എന്ന് പറഞ്ഞിട്ടുണ്ട് ലിസ്റ്റ് ചേച്ചി. ഓക്കെ, അപ്പോൾ ഇതാ ഇത്രയും മെസ്സേജാണ് നമുക്ക് വന്നത്, ശുഭരാത്രി മെസ്സേജ്. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നേരുകയാണ്. ഒപ്പം ഇനി വരാൻ പോകുന്ന ഈ ഗാനം ഞാനും എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിൽ നിന്നും ടാറ്റ ബൈ ബൈ പറയുന്നു ആർ ജെ അമൃത കാർത്തിക. ഇനി നമുക്ക് മറ്റൊരു പരിപാടിയിലൂടെ വീണ്ടും ഒത്തുചേരാം. കേട്ടുകൊണ്ടേരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: You catch you. I make chapati. You make vegetable curry. 50-50. Nothing. Take some mandakas. Cut small pieces. Take onion. Cut small pieces. Put china chatti. Put it in the adupu. Put some coconut oil. Put some kadugamanis. Little karivepillas. Kaduguvara. Take vegetables. Put it in. Little chili powder. Little malli powder.
1: Enda ponniyachi ingenundake kariyavathilla. Nalla karigal venamundundengile oru valiyundu. Rujikoottu.
2: രുചികരമായ വെറൈറ്റി ഡിഷസിന് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും രാത്രി 8:15 കേൾക്കാം രുചിക്കൂട്ട്.
3: രുചിക്കൂട്ട് വിത്ത് ആർജെ ദീപ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം ചെക്ക്
4: 8 o'clock.
5: മോനെ, ഓഗസ്റ്റ് 2 തന്നെ ഒന്ന്.
6: സോറി മുത്തച്ഛ, എനിക്കന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
5: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
7: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
5: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
8: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
9: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
10: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
11: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
12: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം.
2: ശുഭയാത്ര.
1: പോയിട്ടുള്ളവർ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞ് നമ്മളെ കൊതിപ്പിച്ചതും എന്നാൽ പലരുടെയും ബക്കറ്റ് ലിസ്റ്റിലുമുള്ള ഒരു സ്ഥലമുണ്ട്, മേഘമല. മേഘമൽഹ രാഗം നൽകുന്നത് പോലുള്ള അനുഭൂതി നൽകുന്ന മനോഹരമായൊരു പ്രദേശം. ഹലോ, നമസ്കാരം. ശുഭയാത്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഫസ്റ്റ് തന്നെ ഒരു ഇൻട്രോ ഒക്കെ തന്നല്ലോ അല്ലെ, മേഘമല. അപ്പോൾ ഈ മേഘമലയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പലർക്കും അറിയാൻ ആഗ്രഹമുണ്ടല്ലോ അവിടെ എന്തൊക്കെയാണ്, എന്തൊക്കെ കാഴ്ചകളാണ് കാണാനുള്ളത് എന്നുള്ളത്. അത് നമുക്കറിയാം. മേഘമല, ഈ മേഘമല പക്ഷേ കേരളത്തിലല്ല കേട്ടോ, എന്നാലോ കേരളത്തിനോട് ചേർന്നാണ് താനും. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലാണ് മേഘമല. നമ്മുടെ തേക്കടി ഉൾപ്പെടുന്ന കുമളിയിൽ നിന്ന് മലയിറങ്ങി 75 കിലോമീറ്റർ സഞ്ചരിച്ച കുറച്ച് മുന്തിരിപ്പാടങ്ങളും കാറ്റാടി യന്ത്രങ്ങളും തമിഴ്നാടിന്റെ കർഷക ജീവിതങ്ങളും കണ്ട് വീണ്ടും മല കയറുമ്പോൾ മേഘമലയായി. അതുവഴി തുടർന്ന് സഞ്ചരിച്ചാൽ വീണ്ടും നമുക്ക് കേരളത്തിലെത്താം. നമ്മുടെ മംഗളാദേവി ക്ഷേത്രമൊക്കെ വരുന്ന അതേ മലനിരകളുടെ മറുവശമാണ് മേഘമല. കാറ്റും മഴയും കോടയും ഒക്കെയായി ഒരു വിസ്മരിക്കാനാവാത്ത തട്ടുപൊളിപ്പൻ അനുഭവം ഈ മേഘമല യാത്ര നമുക്ക് നൽകും. തമിഴ്നാട്ടിലൂടെ ചുറ്റി വളഞ്ഞ് മാത്രമേ റോഡുള്ളൂ എന്നതുകൊണ്ടാണ് ഇത്രയും സഞ്ചരിക്കേണ്ടി വരുന്നത്. കുമളിയിൽ നിന്ന് കാട് കയറി നടന്നു വന്നാൽ കേരള വനാതിർത്തിയിൽ നിന്നും ഏതാനും കിലോമീറ്റർ മാത്രമേ മേഘമലയിലേക്കുള്ളൂ. അത് പക്ഷേ കേരള വനം വകുപ്പ് അനുവദിക്കാറില്ല. മല കയറുന്നതുവരെ ഒരു ശരാശരി തമിഴ്നാട്ടിലൂടെയുള്ള യാത്രാ അനുഭവമേയുള്ളൂ. പാറക്കെട്ടുകളും കള്ളിച്ചെടികളും മുൾച്ചെടികളും മാത്രമുള്ള വരണ്ട പ്രദേശം. പക്ഷേ റോഡുകളെല്ലാം മികച്ചതാണ്. കമ്പത്തിനും തേനിക്കും ഇടയിൽ ചിന്നമണ്ണൂരിൽ നിന്നാണ് വീണ്ടും മലകയറ്റം തുടങ്ങുന്നത്. കമ്പത്ത് നിന്ന് അരമണിക്കൂർ യാത്ര ചെയ്താൽ ചിന്നമണ്ണൂരിലെത്താം. ചിന്നമണ്ണൂരിൽ നിന്ന് ചുരം ഉൾപ്പെടെ 40 കിലോമീറ്റർ ദൂരമുണ്ട്. ചുരം കയറിയെത്തുന്നത് നമ്മുടെ മേഘമലയിലാണ്. ഹെയർപിൻ വളവുകളൊക്കെ ഇന്റർലോക്ക് ടൈൽസ് വിരിച്ച് വശങ്ങളെല്ലാം കെട്ടിയൊതുക്കി സുന്ദരമാക്കിയിട്ടുണ്ട്. വഴിയിലാണെങ്കിൽ ഹനുമാൻ കുരങ്ങുകൾ ധാരാളം നമുക്ക് കാണാൻ പറ്റും. 18 ഹെയർപിൻ വളവുകൾ ഉണ്ടെങ്കിലും ആവശ്യത്തിന് വീതിയുള്ള മികച്ച നിലവാരമുള്ള റോഡ് മികച്ച ഡ്രൈവിംഗ് അനുഭവം നമുക്ക് നൽകുന്നുണ്ട്. മല കയറിയാൽ പിന്നെ പറുദീസയാണ്. ആ വഴി തുടർന്ന് സഞ്ചരിച്ചാൽ വീണ്ടും കേരളത്തിന്റെ വനമേഖലയായ മണലാറിലെത്താം. പക്ഷേ മേഘമല കഴിഞ്ഞുള്ള വഴി അത്ര മികച്ചതല്ല. പണി നടക്കുന്നുണ്ട്. മലമുകളിൽ എത്തിയാൽ തേയിലത്തോട്ടങ്ങളാണ്. വിശാലമായ നീല ജലാശയങ്ങൾക്ക് ചുറ്റുമായി ഹരിതാഭമായ മലനിരകൾ. മറ്റുള്ള തേയിലത്തോട്ടങ്ങൾ പോലെയല്ല മേഘമല. ഓരോ ദൃശ്യവും പ്രത്യേകം ഫ്രെയിമുകളിൽ ഒതുക്കാൻ തോന്നുന്ന വശ്യതയാണ്. ഓട്ടപ്രദക്ഷിണം നടത്തിയാൽ മേഘമലയുടെ സൗന്ദര്യത്തിന്റെ നാലിലൊന്നു പോലും കണ്ടു തീർക്കാനാവില്ല. മഴയിലും മഞ്ഞിലും കാറ്റിലും ഇളം വെയിലിലും കോട നിറയുമ്പോഴും മേഘമല വിവിധ വർണ്ണങ്ങളിലെ പട്ടുസാരികൾ അണിഞ്ഞ പോലെ വ്യത്യസ്തമായി കാണപ്പെടും. ഒരു ദിവസമെങ്കിലും അവിടെ തങ്ങാതെ പോരുന്നത് പൂർണമായ ആസ്വാദനം നമുക്ക് നൽകില്ല കേട്ടോ. തേയില പടക്കുകളിലെ തൊഴിലാളികളുടെ ലയങ്ങൾ പോലും ഒരു മികച്ച ഫ്രെയിമിൽ കൊള്ളിക്കാവുന്ന ദൃശ്യാനുഭവം നൽകുന്നു. തേയില ഫാക്ടറിയും ഒരു മികച്ച ഒരു ഷോട്ടിന് പറ്റിയ ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. തടാകത്തിന് ചുറ്റുമായി മലമുകളിലൂടെയുള്ള യാത്ര ഓരോ 50 മീറ്റർ സഞ്ചരിക്കുമ്പോഴും വ്യത്യസ്തമായ മനോഹര ദൃശ്യവിരുന്ന് നൽകുന്നുണ്ട്. ഇറങ്ങി നടന്ന് ചിത്രമെടുക്കാൻ അത് നമ്മെ പ്രേരിപ്പിക്കും. മുമ്പ് കണ്ട അതേ തടാകവും മരങ്ങളും കെട്ടിടങ്ങളുമാണെങ്കിലും സഞ്ചരിക്കുന്നതിനനുസരിച്ച് കാഴ്ചാനുഭവത്തിൽ വ്യത്യസ്തത പകരുന്നുണ്ട്. കാറ്റുള്ള സമയങ്ങളിൽ അത് നമ്മളെയും കൂടി എടുത്ത് മേഘങ്ങൾക്കൊപ്പം പറത്തിക്കളയുമോ എന്ന് പോലും തോന്നും. അത്രയ്ക്ക് ശക്തമാണ് അവിടുത്തെ കാറ്റ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കമ്പത്തേക്കും തേനിയിലേക്കും പോകാൻ നിരവധി വഴികളുണ്ടെങ്കിലും പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ഒട്ടും ബോറടിക്കാതെ പോകണമെങ്കിൽ അത് കുമളി വഴി തന്നെയാകണം. കുമളിയിലെത്തി തേക്കടിയിൽ തങ്ങി അവിടെ തടാകത്തിൽ ബോട്ടിംഗ് ഒക്കെ നടത്തി തടാകക്കരയിലെ മൃഗങ്ങളെയൊക്കെ കണ്ട് അടുത്ത ദിവസം മേഘമലയിലേക്ക് പോകുന്നതാണ് നല്ലത്. മേഘമലയിൽ താമസ സൗകര്യം പരിമിതമായതിനാൽ പലരും ടെന്റും സ്ലീപ്പിംഗ് ബാഗും ഒക്കെ ആയിട്ടാണ് വരുന്നത്. പഞ്ചായത്ത് ഗസ്റ്റ് ഹൌസ് കൂടാതെ ക്ലൗഡ് മൗണ്ടൻ, റിവർ സൈഡ് എന്നീ രണ്ട് റിസോർട്ടുകൾ മാത്രമേ അവിടെ ഉള്ളൂ. തേക്കടി തടാകത്തിന്റെ വിദൂര ദൃശ്യം നൽകുന്ന മഹാരാജ്മേട് വളരെ മനോഹര ദൃശ്യാനുഭവം നൽകുന്ന പ്രദേശമാണ്. ഹൈവേ ലേക്ക്, മണലാർ, ഹൂമാനും, അപ്പർ മണലാർ, വെണ്ണിയാർ, വട്ടപ്പാറ തുടങ്ങിയ സ്ഥലങ്ങൾ മേഘമലയിൽ ചെല്ലുമ്പോൾ കാണേണ്ട മറ്റ് സ്ഥലങ്ങളാണ്. ഇതിൽ കേരളാതിർത്തിയിലുള്ള മണലാർ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ കീഴിലുള്ള സ്ഥലമാണ്. അവിടെ പോകാൻ കേരള വനം വകുപ്പിന്റെ അനുമതിയും വേണം. നിരവധി സ്വകാര്യ എസ്റ്റേറ്റുകൾ കടന്നാണ് മേഘമലയിൽ നിന്ന് മണലാറിലേക്ക് പോകേണ്ടത്. എസ്റ്റേറ്റുകാരുടെ അനുമതിയില്ലാതെ കടന്നുപോയാൽ വണ്ടി തിരികെ വരുമ്പോൾ അവർ ഗേറ്റ് പൂട്ടിക്കളയും. പിന്നെ അവരുടെ കാല് പിടിക്കേണ്ടി വരും. കേരള വനം വകുപ്പ് വാഹനങ്ങൾ മാത്രമേ മണലാറിലേക്ക് അതുവഴി കടന്നു പോകുന്നുള്ളൂ. മണലാറിൽ സംസ്ഥാന വനം വകുപ്പിന്റെ ഒരു ക്യാമ്പ് ഷെഡും ഉണ്ട്. മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്ക് ഓരത്തായാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ സീസണിലും മേഘമലയുടെ ഭംഗി വ്യത്യസ്തമായിരിക്കുമെന്നതുകൊണ്ട് ഒരിക്കൽ പോയ സീസണിൽ നിന്നും മാറി മറ്റൊരു സീസണിൽ വീണ്ടും അവിടെ പോകാൻ ആളുകൾ കൊതിക്കും. ഒരിക്കൽ മേഘമല കണ്ടവരാരും പ്രകൃതി സ്നേഹികളുടെ ഈ പറുദീസയിലേക്ക് വീണ്ടും വരുമെന്ന് ഉറപ്പിക്കാതെ അവിടെ നിന്നും മടങ്ങില്ല. ഇത് വാക്ക്. അപ്പോൾ എങ്ങനെ, മേഘമലയിലേക്ക് ഒരു യാത്ര പോവല്ലേ? അങ്ങനെ ഇന്ന് ശുഭയാത്രയിലൂടെ മേഘമലയെക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് പകർന്നുകൊണ്ട് ഇന്നത്തെ ശുഭയാത്രയിൽ നിന്ന് യാത്ര പറയുന്നു ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: Zero delivery.
3: Yes.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
2: സീറോ ഡെലിവറി. എവറിഥിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
4: മോനെ, ഓഗസ്റ്റ് 2 എന്നെ
5: സോറി മുത്തച്ഛാ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് MG റോഡിൽ.
4: നീ കല്യാണത്തില് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
5: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
4: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
6: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.

0: ரேடியோ மக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய்.
1: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
2: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റിവാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: മോനെ, ഓഗസ്റ്റ് 2 ഒന്ന്
5: സോറി മുത്തച്ഛാ, എനിക്കന്നൊരു കല്യാണം ഉണ്ട് MG റോഡിൽ.
4: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
6: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
4: പിന്നെ അല്ലാതെ, ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
7: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. August 2 രാവിലെ 10 AM എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.

0: എനിക്കന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡില്.
1: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
1: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജിൽ BCA ഓണേഴ്സ് കോഴ്സിൽ ജനറൽ SC ST വിഭാഗത്തിലായി സീറ്റ് ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ ആവശ്യമായ രേഖകളുമായി ഈ മാസം 27 മുൻപ് കോളേജ് അഡ്മിഷൻ ഓഫീസിൽ നേരിട്ട് ഹാജരാകുക. പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9400982422. മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: നല്ല മഴ, മഴ കട്ടൻ ചായ ജോൺസ് മാഷ്.
2: മഴയും കട്ടൻ ചായയും ഓക്കെ, പക്ഷേ ഈ ജോൺസൺ മാഷിന്റെ പാട്ട് അത് ഈ സമയത്ത്?
1: അതിനല്ലേ സോങ്സ് ഓണ്ടി മാൻ.
3: ഹലോ, നമസ്കാരം,
0: ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്, ഓൺലി ഓൺ റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4 ടൈം ചെക്ക്.
2: 9 o'clock.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള PRP ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജിൽ BCA ഓണേഴ്സ് കോഴ്സിൽ ജനറൽ SC ST വിഭാഗത്തിലായി സീറ്റ് ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ ആവശ്യമായ രേഖകളുമായി ഈ മാസം 27 മുൻപ് കോളേജ് അഡ്മിഷൻ ഓഫീസിൽ നേരിട്ട് ഹാജരാകുക. പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9400982422. മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾ

0: പേർക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ്. അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ബ്രേക്ക്ഫാസ്റ്റ്. മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജിൽ BCA ഓണേഴ്സ് കോഴ്സിൽ ജനറൽ SC ST വിഭാഗത്തിലായി സീറ്റ് ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ ആവശ്യമായ രേഖകളുമായി ഈ മാസം 27 മുൻപ് കോളേജ് അഡ്മിഷൻ ഓഫീസിൽ നേരിട്ട് ഹാജരാകുക. പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9400982422. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.
1: Radio Macfast 90.4 Time Check. 10
2: o'clock.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം. ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
6: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
7: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
8: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
9: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
10: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. കാട് തേടി, കടലു താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം.
2: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയയ്ക്കൊപ്പം ശുഭയാത്ര.

പഴയ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിച്ചു പോയാലോ. അതിന് കഴിയുന്ന ഒരുപിടി പാട്ടുകളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. പഴമയുടെ മാധുര്യം തുളുമ്പുന്ന ഗാനങ്ങളൊക്കെയായി നിശാഗന്ധിയുടെ പുതിയൊരധ്യായം ഇവിടെ ആരംഭിക്കുന്നു. നിശാഗന്ധിയിൽ കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്ന ഗാനം ഒരു താരാട്ടുപാട്ട് പോലത്തെ ഗാനമാണ് കേട്ടോ. ഭയങ്കര രസമുള്ള പാട്ടാണ്. നമ്മൾ ഈ ഒരു പാട്ട് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കേട്ടാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ അമ്മയുടെ മുഖം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. പാട്ട് ഏതാണെന്നല്ലേ, അമ്മതൻ കണ്ണിന് അമൃതം എന്ന് തുടങ്ങുന്ന ഗാനം, ചിത്രം മായ. വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിന് വരികൾ ഒരുക്കിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയാണ് കേട്ടോ. ആലപിച്ചിരിക്കുന്നത് ജാനകി അമ്മയും. അപ്പൊ നോക്കി ഒരു ഗാനം കേട്ടാലോ. ദാ വരുന്ന ഗാനം, കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

അഷ്ടമുടി കായലിലേ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനമാണ് നിശാക്കിന്തിയിൽ ഇനി അടുത്തത്. ചിത്രം മണവാട്ടി. ജി ദേവരാജൻ മാഷിന്റെ സംഗീതത്തിന് വരികൾ ഒരുക്കിയിരിക്കുന്നത് വയലാറാണ്. ആലപിച്ചിരിക്കുന്നത് ദാസേട്ടനും പി ലീലയും ചേർന്നിട്ട്. ഈ ഒരു ഗാനത്തിനായി കാതോർക്ക നിശാഗന്ധിയിലൂടെ.

അങ്ങനെ ദാസേട്ടനും പി ലീലയും ചേർന്ന് ആലപിച്ച മനോഹരമായ ഒരു ഗാനം കേട്ട് തിരികെത്തുമ്പോ നിശാഗന്ധിയിൽ ഇനി അടുത്ത ഗാനം അവൾ ചിരിച്ചാൽ മുത്തുചിതറും എന്ന ഗാനം. വിലയ്ക്ക് വാങ്ങിയ വീണ എന്ന ചിത്രത്തിലേതാണ് കേട്ടോ ഈ മനോഹരമായ ഗാനം. വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയാണ്. ആലപിച്ചിരിക്കുന്നത് സാക്ഷാൽ ഗാനഗന്ധർവൻ ദാസേട്ടനാണ്. ഈ ഒരു ഗാനത്തിനെ കാതോർക്കാം നിശാഗന്ധിയിലൂടെ.

പഴയ കാലഘട്ടത്തിലെ മധുരമായ ഓർമ്മകളാണ് മനസ്സിലൂടെ ഇങ്ങനെ ഓടിക്കളിക്കുന്നത് എന്നെനിക്കറിയാം. അതിനെ സഹായിക്കുന്ന ഒരുപിടി ഗാനങ്ങളൊക്കെയാണ് നിശാഗന്ധിയിലൂടെ ധാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിശാഗന്ധിയിൽ ഇനി അടുത്ത ഗാനം ആലിംഗനം എന്ന ചിത്രത്തിലെ ചന്ദനഗന്ധികൾ വിരിയും എന്ന് തുടങ്ങുന്ന ഗാനം. എ ടി ഉമ്മറാണ് സംഗീതമൊരുക്കിയിരിക്കുന്നത്. വരികൾ ബിജു തിരുമലയും ആലപിച്ചിരിക്കുന്നത് ദാസേട്ടനാണ് കേട്ടോ. അപ്പോ ഈ ഒരു ഗാനത്തിനായി കാതോർക്കാം നിശാഗന്ധിയിലൂടെ.

പഴയ കാലഘട്ടത്തിലെ മധുരമായ ഗാനങ്ങളൊക്കെയാണ് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് നിശാഗന്ധിയാണ്. നിശാഗന്ധിയിൽ ഇനി അടുത്ത ഗാനം ചന്ദ്രോദയം കണ്ട് കൈതൊഴുതു എന്ന ഗാനം. ചിത്രം സിന്ധു. എ കെ അർജുനൻ മാഷിന്റെ സംഗീതത്തിന് വരികളൊരുക്കിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയാണ്. പി സുശീലയും പി ജയചന്ദ്രനും ചേർന്നിട്ട് ഈ ഒരു ഗാനത്തിന് കാത്തവർക്ക് നിശാഗന്ധിയിലൂടെ.

മധുരമായ ഗാനങ്ങളൊക്കെ കേട്ടുകൊണ്ട് താ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിശാഗന്ധിയിൽ ഇനി അടുത്തത് ദേവി ക്ഷേത്ര നടയിൽ എന്ന ഗാനമാണ്. ചിത്രം പല്ലവി. കണ്ണൂർ രാജനാണ് കേട്ടോ ഈ ഒരു ഗാനത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. പരത്തുള്ളി രവീന്ദ്രൻ വരികളൊരുക്കി ഈ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത് ദാസേട്ടനാണ്. ഈ മനോഹരമായ ഗാനത്തിനായി കാത്തോർക്ക് നിശാഗന്ധിയിലൂടെ.

ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, മനോഹരമായ വരികളാണല്ലേ. ശ്രീകുമാരൻ തമ്പിയാണ് കേട്ടോ ഈ ഒരു വരികൾക്ക് പിന്നിൽ തൂലിക ചലിപ്പിച്ചിരിക്കുന്നത്. പാടുന്ന പുഴ എന്ന ചിത്രത്തിലേതാണ് ഈ മനോഹരമായ ഗാനം. സംഗീതമൊരുക്കിയിരിക്കുന്നത് വി ദക്ഷിണാമൂർത്തിയാണ്, ആലപിച്ചിരിക്കുന്നത് ദാസേട്ടനം. ഈ ഒരു ഗാനം തന്നെയാകട്ടെ നിശാഗന്ധിയിൽ ഇനി അടുത്തത്.

പഴയ കാലഘട്ടത്തിലെ മധുരമായ ഗാനങ്ങളൊക്കെയാണ് താ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അറിയാതെ നമ്മൾ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലേ. ആ കാലഘട്ടത്തിന്റെ ഭംഗി എത്ര പുകഴ്ത്തി പറഞ്ഞാലും അത് മതിയാവില്ല. അത്രയും നിഷ്കളങ്കമായ ഒരു കാലഘട്ടമായിരുന്നു. ഇനി നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത് പേൾ വ്യൂ എന്ന ചിത്രത്തിലെ കൈതപ്പൂ വിഷറിയുമായി എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ജി ദേവരാജൻ മാഷാണ് സംഗീതമൊരുക്കിയിരിക്കുന്നത്. വരികൾ വയലാറും, ആലപിച്ചിരിക്കുന്നത് ദാസേട്ടനും മാധുരി അമ്മയും ചേർന്നിട്ടാണ്. ഈ ഒരു ഗാനത്തിനെ കാത്തീർക്കാം നിശാഗന്ധിയിലൂടെ.

ലോറാ നീ എവിടെ എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനമാണ് കിഴക്കേ മലയിലെ വെണ്ണിലാവൊരു ക്രിസ്ത്യാനി പെണ്ണ്. ഇന്നും ഈ ഒരു പാട്ട് ഏറ്റുപാടാത്ത മലയാളി ഉണ്ടാവില്ല. ഈ ഒരു പാട്ട് വീണ്ടും മറ്റൊരു മലയാള ചിത്രത്തിൽ പുനരാവിഷ്കരിച്ചിട്ടുമുണ്ട്. MS ബാബുരാജാണ് കേട്ടോ ഈ ഒരു ഗാനത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത്. വയലാറാണ് വരികൾക്ക് പിന്നിൽ തൂലിക ചലിപ്പിച്ചിരിക്കുന്നത്. AM രാജ, B വസന്ത എന്നിവർ ചേർന്ന് പാടിയ ഈ ഒരു ഗാനത്തിനെ കാത്തവർക്ക് നിശാക്കിന്റെ

മധുരമുള്ള ഗാനങ്ങളൊക്കെ കേട്ട് പഴയ കാലഘട്ടത്തിലെ മധുരമായ ഓർമ്മകളിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിച്ച് ധാ ഇവിടെ എത്തി നിൽക്കുമ്പോൾ നിശാഗന്ധിയുടെ അധ്യായത്തിനോട് എനിക്ക് വിട പറയാനുള്ള സമയമായിരിക്കുകയാണ്. ഒരു ഗാനം കൂടി നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഞാൻ യാത്ര പറയുന്നത്. അടുത്ത ഗാനം കണ്ണപ്പനുണ്ണി എന്ന ചിത്രത്തിലെ മാനത്തെ മഴമുകിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ ഒരു ഗാനത്തിന് വരികൾ ഒരുക്കിയിരിക്കുന്നത് പി ഭാസ്കരൻ ആണ് കേട്ടോ. സംഗീതം കെ രാഘവൻ. പി സുശീല ആലപിച്ച ഈ ഒരു ഗാനം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് വിട പറയുന്നു ആർ ജെ അപർണ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.